0: ദേവഹൂർയജ്ഞ ആചാവക്ഷത്സും നഹൂർയജ്ഞ ആചാവക്ഷത്
1: യക്ഷാദഗ്നിർദേവോ ദേവാം ആചാവക്ഷത് വാജസ്യമാപ്രസവ ഉദ്ഗ്രാഭേനോദഗ്രഭീത്. അഥ

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ചതുർത്ഥ സൂത്രം ചർച്ച ആരംഭിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് കർമ്മത്തിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്. മോക്ഷം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമല്ല, ബ്രഹ്മവിദ്യയുടെ ഫലമാണ്. ക്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല, സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ധർമ്മത്തിൻ്റെ കാര്യമാണെങ്കിൽ യോജിക്കത്തില്ല, വിദ്യയുടെ കാര്യമാണെങ്കിലേ യോജിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തു പറയുന്നത് ആ ശരീരത്വമേവ ധർമ്മകാര്യം ഇതി തസ്യ സ്വാഭാവികത്വ. ധർമ്മകാര്യം പുണ്യത്തിൻ്റെ കാര്യമാണ്, അശരീരത്വം മോക്ഷം. മോക്ഷം പുണ്യത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാലോ പുണ്യം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നത് എന്ന് പറഞ്ഞാലോ ശരിയല്ല. എന്തുകൊണ്ട്? തസ്യ സ്വാഭാവികത്വ തസ്യ മോക്ഷസ്യ. മോക്ഷം എന്താണ്? ശരീരത്വം. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ അത് സ്വരൂപമാണ്. മോക്ഷം എന്ന് പറയുന്ന ആത്മസ്വരൂപമാണ്. മോക്ഷം എന്ന് സാധാരണ പറയുന്നത് അവിദ്യാനിവൃത്തി. അവിദ്യാനിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അധിഷ്ഠാന സ്വരൂപമാണ് എന്നാണ് അദ്വൈതി പറയുന്നത്. അവിദ്യ നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാതെ മറ്റൊന്നും അവിടെ ശേഷിക്കുന്നില്ല. അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ നാശം അതിന്റെ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. അതിനൊരു ശേഷിക്കുന്ന കേവലമായ ബ്രഹ്മസ്വരൂപം. ആ ബ്രഹ്മസ്വരൂപമാണ് ഇവിടെ സ്വാഭാവികം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ്. അത് കൃതകമല്ല, പുണ്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല, നിർമ്മിക്കുന്നതല്ല, അത് കൃതകമല്ല. അതുകൊണ്ട് എന്താണ്? അത് പുണ്യകാര്യമല്ല. അതിന് പ്രമാണമായിട്ട് ശ്രുതി പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭും ആത്മാനം മത്വാ ധീരോന ശോചതി. അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരഭിന്നനായി ശരീരരഹിതനായിരിക്കുന്നതാണ് ആത്മാവ്. നാം ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ശരീരരഹിതനായിരിക്കുന്നു. സശരീരത്വം, ശരീരത്തോടുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അഭിമാനം വരിക എന്നതിനർത്ഥമാണ്. ശരീരത്തിൽ താനെന്ന ബോധം വരിക, അതാണ് ശരീരസ്ഥിതനായിരിക്കുക. ശരീരത്തിലിരിക്കുക, ആത്മാവ് ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ശരീരത്തിൽ താനെന്നുള്ള ബോധം വരിക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മാവ് എങ്ങനെ അശരീരനായിരിക്കുന്നു, ശരീര സംബന്ധമില്ലാതിരിക്കുന്നു. അനവസ്ഥേഷു അവസ്ഥിതം, അനവസ്ഥകളിൽ അനിത്യങ്ങളിൽ, അവസ്ഥ ഉള്ളത് അനിത്യമായതാണ്. അവസ്ഥിതം നിത്യമായിരിക്കുന്നു. അനിത്യങ്ങളായിരിക്കുന്ന എന്താണ്? ജാഗ്രത സ്വപ്നം സുഷുപ്തി തുടങ്ങിയ ഇവയൊക്കെ എന്താണ്? അനവസ്ഥ എന്നുവെച്ചാൽ നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. അങ്ങനെയുള്ള അനിത്യങ്ങളായവയിൽ അവസ്ഥിതം നിത്യമായിരിക്കുന്നു, അവസ്ഥ അതീതനായിരിക്കുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി തുടങ്ങിയ അവസ്ഥകൾ അറിയുന്നത്. അങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന അനിത്യങ്ങളായ അവസ്ഥകളിൽ നിത്യനായിരിക്കുന്നവൻ മഹാന്തം മഹാനാണ്. ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ ശരീരത്തിന്റെ പരിമിതി തനിക്കുണ്ടെന്ന് തോന്നും. താൻ നടക്കുന്നു, ഇരിക്കുന്നു, ഉണ്ണുന്നു, കൊടുക്കുന്നു, ഈ പ്രവൃത്തികളെല്ലാം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരവുമായി ബന്ധപ്പെട്ട് തന്നിൽ പരിമിതി കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല, മഹാനാണ്, മഹാന്തം, പരിച്ഛേദരഹിതനാണ്. കാലം, ദേശം, വസ്തു, ഈ മൂന്ന് കൊണ്ടും ഒരു വസ്തുവിന് പരിച്ഛേദം ഉണ്ടാകും. കാലം കൊണ്ടുള്ള പരിച്ഛേദം, പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലത്ത് ഉണ്ടായിരിക്കുക, വേറെ കാലത്ത് ഇല്ലാതിരിക്കുക, ആണ് കാലപരിച്ഛേദം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ തന്നെ എടുത്താൽ ഇത് ജനിക്കുന്നതിന് മുമ്പ് ഈ ശരീരം ഇല്ലായിരുന്നു, ശരീരത്തിന്റെ നാശത്തിന് ശേഷം ഇതില്ല. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായി. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനും താൻ പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു, തനിക്ക് പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് താൻ ജനിച്ചുവെന്നും താൻ മരിച്ചുവെന്നും അല്ലെങ്കിൽ മരിക്കുമെന്നും സങ്കല്പിക്കുന്നു. ആ കാല പരിച്ഛേദം കൊണ്ടാണ്, അതിനെ കാലപരിച്ഛേദം എന്ന് പറയുന്നു. ആത്മാവിൽ കാലപരിച്ഛേദമില്ല. അതുകൊണ്ട് ഈ ശരീരമാണ് ജനിച്ചത്, ശരീരം ജനിക്കുന്നതിന് മുമ്പും ആത്മാവ് ഉണ്ടായിരുന്നു, ഈ ശരീരമാണ് മരിക്കുന്നത്, ശരീരം നശിക്കുന്നതിന് ശേഷവും ആത്മാവുണ്ട്. അപ്പോൾ കാലപരിച്ഛേദരഹിതമാണ്. അതുപോലെ ദേശം കൊണ്ട് പരിച്ഛേദം വരുന്നു. ഈ ശരീരത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ഇതേ സമയം വേറൊരു സ്ഥലത്തിരിക്കാൻ പറ്റുന്നില്ല, ഒരു ദേശത്തിലിരിക്കെ വേറൊരു ദേശത്തിരിക്കാൻ പറ്റുന്നില്ല. അത് ദേശം കൊണ്ടുള്ള പരിച്ഛേദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ദേശത്തിൽ തന്നെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവൻ താൻ ഇപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായിരിക്കുന്ന ഈ ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ്. അതെന്താണ്, ദേശം കൊണ്ടുവരുന്ന പരിച്ഛേദം. ഒരു ദേശത്ത് ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആത്മാവിന് അങ്ങനെ ദേശ പരിച്ഛേദമുള്ളതല്ല. എന്തുകൊണ്ട്? സർവ്വദേശങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്, കാലത്തിനും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ ദേശം നിലനിൽക്കുന്ന ആത്മാവിനാണ്. ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ദേശ പരിച്ഛേദം, ദേശം കൊണ്ടുള്ള പരിമിതി ആത്മാവിനില്ല. വസ്തു പരിച്ഛേദം, വസ്തു കൊണ്ടുള്ള പരിച്ഛേദം. ഒരു വസ്തുവിന് ഒരു സമയം ഒന്നായിരിക്കുന്നതിനെ പറ്റുന്നുള്ളൂ, മറ്റൊന്നായിരിക്കാൻ പറ്റുന്നില്ല. അതാണ് വസ്തു പരിച്ഛേദം. ഈ ശരീരത്തിനിപ്പോ ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. ഈ മേശയായിട്ടോ കസേരയായിട്ടോ വീടായിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. അത് വസ്തു പരിച്ഛേദമാണ്. ഈ ശരീരം ഇപ്പൊ ശരീരമായിട്ടേ ഇരിക്കും. ഈ സമയം ഇതിനെ മേശയാക്കി വയ്ക്കണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല, അല്ലെങ്കിൽ വീടാക്കി നിർത്തണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ശരീരത്തിന് ശരീരമായിട്ടിരിക്കാനേ പറ്റും. ഈ ശരീരമായി ഇത് സൃഷ്ടിക്കപ്പെട്ടു, ശരീരമായി ഇതിനെ നിർമ്മിച്ചു. ഇനി ഇതിന്റെ നാശം വരെ ഇതിന് ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. അതാണ് വസ്തു പരിച്ഛേദം. ഒരു പദാർത്ഥത്തിന് അതായി തന്നെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ. അഗ്നിക്ക് അഗ്നിയായിരിക്കാനേ കഴിയുന്നുള്ളൂ. ജലത്തിൽ ജലമായിരിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു വസ്തുവായി തന്നെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്ന വസ്തുക്കളുടെ, അതിലെന്തെങ്കിലും പരിണാമങ്ങൾ സംഭവിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ട്. വസ്തുക്കൾക്കെല്ലാം എന്നുണ്ട് പരിച്ഛേദമുണ്ട്, വസ്തു പരിച്ഛേദം എന്ന് പറയും. ആ വസ്തു പരിച്ഛേദം ഉള്ളതുകൊണ്ട് എന്ത് വിചാരിക്കുന്നു, താൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നിൽ താനെന്നുള്ള ബോധം വരുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് താൻ എന്ന് ചിന്തിക്കുമ്പോൾ താൻ മാത്രം, കേവലമായ ഈ ശരീരം മാത്രം, മറ്റൊന്നിനെ താനെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ പദാർത്ഥത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. ആ അനുഭവപ്പെടുന്ന ഈ വസ്തുവിന്റെ സ്വഭാവമാണ്, ആത്മാവിന്റെ സ്വഭാവമാണ്. ഇതിൽ അഭിമാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വസ്തുവിന്റെ സ്വഭാവങ്ങളെല്ലാം ആത്മാവിന്റേതാണെന്ന് ധരിക്കുന്നു. കാലം കൊണ്ടുവരുന്ന ഈ പരിച്ഛേദം, തനിക്ക് ഞാൻ മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് കാലം കൊണ്ട് ഈ ശരീരത്തിന് വന്നു ചേർന്ന പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി കണക്കാക്കുന്നു. എന്നിട്ട് താൻ ജനിച്ചു മരിച്ചു എന്ന് കരുതുന്നു. ദേശം കൊണ്ട് വന്ന് ഈ വസ്തുവിന് വന്ന പരിച്ഛേദിയെ, ആ പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി ധരിച്ചിട്ട് താൻ ഇവിടെയുണ്ട്, മറ്റൊടത്തില്ല എന്നിങ്ങനെ സങ്കല്പിക്കുന്നു. സർവവ്യാപിയായിരിക്കുന്നു തന്നെ. അതുപോലെ തന്നെ വസ്തു പരിച്ഛേദം സംഭവിച്ചതുകൊണ്ട് താൻ ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു, മറ്റൊന്നുമല്ല. ഈ ശരീരം ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട്? ഇവിടെ വസ്തു പരിച്ഛേദം സംഭവിച്ചിരിക്കുന്നു. ഇത് മൂന്നും അല്ലാതിരിക്കുന്നതിനാണ് മഹാൻ, അനന്തം എന്ന് പറയുന്നത്. അപ്പോൾ അനന്തം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യം എന്നാണ് അതിനെ നിർവചിക്കുന്നത്. അനന്തത്തെ, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്നു എന്നതിനെ അനന്തം എന്ന് പറയാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു ഘടകത്തെ എടുത്താലും അത് അനന്തമല്ല, ആകാശം വരെയുള്ളത്. ആകാശവും ദേശകാല വസ്തു പരിച്ഛേദത്തിൽപ്പെടുന്നതാണ് പ്രപഞ്ചഘടകങ്ങളെല്ലാം. ആത്മാവ് അതുമാത്രമാണ് ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം. എന്തുകൊണ്ടിതിങ്ങനെ പറയുന്നു? കാരണം നമ്മുടെ അനുഭവം മറിച്ചാണ്. ദേശകാല വസ്തു പരിച്ഛേദ ഉള്ളവനാണ് താനെന്ന് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ പരിച്ഛേദമുള്ള ഒരു ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത രീതിയിൽ ആ ശരീരത്തോട് ഈ ചൈതന്യത്തിന് താതാത്മ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി പറയുന്നു മഹാന്തം. അത് മഹാനാണ്, അനന്തമാണ്, വിഭുവാണ്, സർവവ്യാപിയാണ് എന്നർത്ഥം. സർവത്തെയും വ്യാപിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത് വായു, അതിനേക്കാൾ സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്നു ആകാശം. ഇത് ആകാശത്തെയും വ്യാപിച്ചിരിക്കുന്നതാണ്, ആകാശത്തിനും ഉണ്മയ കൊടുക്കുന്നതാണ്. ആകാശത്തിനും നമുക്ക് അസ്തിത്വബോധം ഉണ്ടാകുന്നു. ആകാശത്തിനും അസ്തിത്വബോധത്തെ ഉണ്ടാക്കുന്നത് അതിനാധാരമായിരിക്കുന്ന വിഭുവാണ്, വിഭു സർവവ്യാപി എന്നർത്ഥം. അങ്ങനെയുള്ള ആത്മാനം തന്നെ, ആത്മാവിനെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ താൻ, നീ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എന്നുള്ള അർത്ഥത്തിൽ. താനെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നീ എന്ന് വരും. ഇവിടെ താനെന്ന് പറയുന്ന അങ്ങനെയല്ല, ഞാൻ. ആത്മാനം മത്വ, അങ്ങനെയുള്ള ആത്മാവിനെ മത്വ, അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട്. ധീരോ ന ശോചതി, ധീരൻ ന ശോചതി, ദുഃഖിക്കുന്നില്ല എന്നാണ്. ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വിഭുവാണ്, മഹാനാണ് എന്നാണ്. അനന്തമാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ആത്മാവിന് അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ താനെന്നറിഞ്ഞിട്ട്, ആത്മാനം മത്വ താനാണെന്നറിഞ്ഞിട്ട്, ധീരഹ ധിയം രാതി ഇതി ധിയഹ വിവേകി എന്നർത്ഥം. ബുദ്ധിയെ വളർത്തുന്നവൻ എന്നാണ് ധീര ശബ്ദത്തിനർത്ഥം. സാധാരണ ധൈര്യമുള്ളവനെന്ന് പറയും, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാലും ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ ധീരൻ, ബുദ്ധിയെ വലുതാക്കുന്നവൻ, അറിവിനെ തെളിക്കുന്നവൻ, ധീരൻ വിവേകി. എന്ന ശോചതി ദുഃഖിക്കുന്നില്ല എന്നാണ്, അവൻ ദുഃഖിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ബ്രഹ്മത്തിന് അംശം അങ്ങനെ ഒന്നില്ല, എന്നാൽ ജീവാത്മാവ് ബ്രഹ്മത്തിന്റെ അംശമല്ല, സ്വരൂപം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം ലഭിച്ച ഒരു ജീവാത്മാവിന് എന്തുകൊണ്ട് ഈശ്വരനുള്ള സർവജ്ഞത്വം ഈശ്വരനാകുന്ന ജീവാത്മാവിന് ലഭിക്കുന്നില്ല? ജീവൻ ഈശ്വരനാകുന്നില്ല, ജീവനൊരിക്കലും ഈശ്വരനാകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജീവന് സർവജ്ഞത്വം ലഭിക്കാത്തത്. അപ്പം നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്, ജീവൻ ജ്ഞാനം നേടി എന്ന് വിചാരിച്ചൊരിക്കലും ഈശ്വരനാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരന് ഉള്ള സർവജ്ഞത്വം ജീവന്. ഇത് അദ്വൈത മതം അനുസരിച്ചാണ്, ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ മതം. അദ്വൈത ചിന്തയനുസരിച്ച് എന്താണ്, ജീവൻ ഒരിക്കലും ഈശ്വരനാകുന്നില്ല, സർവജ്ഞത്വം ഈശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവൻ ഇപ്പോ ഈശ്വരനല്ല, ഇനി ഒരിക്കലും ഈശ്വരനാകത്തുമില്ല. അതാണ് അദ്വൈത സിദ്ധാന്തം. അതുകൊണ്ട് ഈശ്വരൻ, ജീവൻ ഒരിക്കലും ഈശ്വരൻ, ഈശ്വരന്റേതായ ഒന്നും ഉണ്ടാകത്തില്ല, സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അണിമാതി ഐശ്വര്യങ്ങൾ ജീവന് പ്രാപിക്കാം. അണിമ മഹിമ ലഖിമ ഈശിത്വം വശിത്വം അഷ്ടസിദ്ധികൾ, അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈശ്വരനുള്ളതുപോലെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനിൽ നിന്നും അതീതമായിട്ടുള്ള സിദ്ധികളുണ്ടാകാം. അപ്പോൾ പരഹൃദയജ്ഞാനം ഭൂതഭാവി ജ്ഞാനം ഒക്കെ ഉണ്ടാകാം. അതും നിരുപാധികം, അതായത് ഈശ്വര തുല്യമായിട്ടുണ്ടാകത്തില്ല, ഏകദേശ ജ്ഞാനം ഉണ്ടാകാം. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നതോ, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നല്ല അതിന്റെ അർത്ഥം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആരാണ്? ശുദ്ധമായ ഇച്ഛാ ജ്ഞാനക്രിയാശക്തികളോടുകൂടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇല്ലാതാക്കുന്ന ജഗത് കാരണനാണ് ബ്രഹ്മാദി അസ്യത. ശാസ്ത്രയോനിത്വ ഈ സൂത്രങ്ങളെല്ലാം ചർച്ച ചെയ്ത ആളാണ്. ഈശ്വരൻ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഈ ബ്രഹ്മചൈതന്യം അങ്ങനെ വിശിഷ്ടമായ ഒരു ഉപാധിയെ സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മചൈതന്യം വിശിഷ്ടമായ ഉപാധി ഏതാണത്? ഇച്ഛാജ്ഞാന ക്രിയാശക്തികളോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ സർവരഹസ്യങ്ങളും നമ്മൾ രഹസ്യമെന്ന് കരുതുന്നതെല്ലാം അറിയുന്നതിനുള്ള ജ്ഞാനശക്തി, എന്തും ഇവിടെ നിൽക്കുന്നതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ക്ഷമത, ക്രിയാശക്തി, ഇതെന്നെ ഉള്ള അങ്ങനെയാണ് നമ്മൾ മായ എന്ന് ഒറ്റവാക്കി പറയും. ശുദ്ധ സാത്വികമായ ആ മായയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിനെയും ഈശ്വരൻ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ആ മായാശക്തിയോടുകൂടിയിരിക്കുന്നവനാണ്. ഒരു ജീവൻ ജ്ഞാനം നേടി മുക്തനായി എന്ന് പറഞ്ഞാൽ ഈശ്വരനാകുന്നു എന്നല്ല, ഈ മായാശക്തിയോടുകൂടിയ ഉപാധി അയാളിൽ വന്നു ചേരുന്നു, പിന്നെ അയാൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന ആളെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും സംഭവിക്കുന്നു എന്നല്ല, ഈശ്വരൻ എന്ന് പറയുന്ന പദവിയിലേക്കുള്ള ഒരു കയറ്റമല്ല. ജീവൻ ഭാവത്തിൽ നിന്ന് ഈശ്വരൻ എന്ന് പറയുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി മാറുന്നത് അല്ല ഒരു ജീവന് സംഭവിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അജ്ഞാനം നശിക്കുന്നു, അയാൾ കേവലമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജനന മരണ ഈ സംസാരത്തിൽ നിന്നും മോചിക്കുന്നു. ആ മായോപാധി, ഈശ്വരൻ കൈവശം വച്ചിരിക്കുന്ന ആ മായോപാധി ഉടനെ ജീവന്റെ കയ്യിലേക്ക് വരുന്നു, ജീവനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നും ഈ അദ്വൈത ശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. ബ്രഹ്മം ആയി തീരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഉപാധികൾ ജീവന് കൈവശം വന്നു ചേരുന്നു എന്നല്ല, അതൊരിക്കലും വന്നു ചേരത്തില്ല, അത് ഈശ്വരന് മാത്രം. ജീവഭാവം നഷ്ടപ്പെടുന്നു, അജ്ഞാനം നശിക്കുന്നു, സംസാരത്തിൽ നിന്ന് മോചിതനായി തീരുന്നു, അതാണ് ജീവന് ഉണ്ടാകുന്ന ബ്രഹ്മഭാവം എന്ന് പറയുന്നത്. അല്ല, ഈശ്വരന് പറയുന്ന വിശേഷതകളൊന്നും ജീവന് വരുന്നില്ല. അതുകൊണ്ട് സർവജ്ഞത്വം സർവശക്തിത്വം ഇതൊന്നും ജീവന് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് അദ്വൈതത്തിൽ പറയാൻ കാരണം അതാണ്. ജന്മ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും, കാരണം അത് ഉപാധിയുടെ വ്യത്യാസം എന്ന് പറയാം. ശുദ്ധ സാത്വികമായ മായാശക്തി ആകുന്ന ഉപാധി ആ ബ്രഹ്മചൈതന്യത്തിനോട് ചേർന്നിരിക്കുമ്പോൾ അതിന് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. അതിനാണ് സഗുണേശ്വരൻ എന്ന് പറയുന്നത്. മറ്റേ നിർഗുണ ബ്രഹ്മം. അതുകൊണ്ട് ജീവൻ ഒരിക്കലും ആ ഈശ്വരന്റേതായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. സാധാരണ ജീവന്മാരിൽ നിന്നും ഉയർന്ന ഐശ്വര്യങ്ങൾ ഉണ്ടാകാം. അത് സിദ്ധപുരുഷന്മാരിലെല്ലാം കാണുന്നുണ്ട്. സാധാരണ മനുഷ്യരെക്കാളും ഉയർന്നതാണ് ഐശ്വര്യങ്ങൾ എന്നാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത്. അപ്പോ അവതാര പുരുഷന്മാർക്ക് സാധാരണ അവരെ വേറെ വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അവതാര പുരുഷന്മാരെ അജ്ഞന്മാരായ ജീവന്മാരുടെ കൂട്ടത്തിലോ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലോ പെടുത്തുന്നില്ല. ഈശ്വരൻ തന്നെ സ്വേച്ഛയാ ശരീരം സ്വീകരിച്ചു വരുന്നതാണ്. പ്രാരബ്ധാധീനമായി ജനിക്കുന്നതല്ല. സാധാരണ തത്വജ്ഞാനികൾ എന്നൊക്കെ പറയുമ്പോൾ അനേക ജന്മങ്ങളിലെ ആർജിച്ച പുണ്യം കൊണ്ട് മനുഷ്യജന്മം കിട്ടി മോക്ഷത്തിന് വേണ്ടി യത്നിച്ച് മുക്തന്മാരായി തീരുന്നവരാണ്. ഈശ്വര അവതാരം എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അവരുടെ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ഈ ശരീരം നശിക്കുന്നത് ഒരു പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ശരീരം നിൽക്കുന്നു. ഈശ്വരൻ സ്വേച്ഛയാ ശരീരം എടുത്തു വരികയാണെങ്കിൽ ആ ശരീരം പ്രാരബ്ധത്തിന് അധീനമായിരിക്കത്തില്ല. സ്വന്തം ഇച്ഛയാലാണ് ആ ശരീരത്തെ സ്വീകരിച്ചത്. ആ ശരീരത്തിന്റെ ഉപാദാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ പഞ്ചമഹാഭൂതങ്ങളും ഇതുമല്ല. അത് മായ കൊണ്ട് സ്വേച്ഛയാ സൃഷ്ടിക്കുന്ന ശരീരമായിരിക്കും. ആ ശരീരം തന്നെ മറ്റ് ശരീരങ്ങളിൽ നിന്നും വിലക്ഷണമായി. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശരീരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബന്ധനം തുടങ്ങിയ കാര്യങ്ങൾ സ്വേച്ഛയാൽ മാത്രമേ ആ ശരീരത്തിൽ സംഭവിക്കത്തുള്ളൂ. അതായത് അമ്മ കയറുകൊണ്ട് കെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കെട്ടാൻ പറ്റിയില്ല. പിന്നെ താൻ വഴങ്ങിക്കൊടുത്തപ്പോൾ ആ ശരീരത്തെ ബന്ധിച്ചു. അപ്പൊ ഭൗതികമായ ബന്ധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലും അങ്ങനെ ഒരു സ്വേച്ഛയാ വരുന്ന ആ ശരീരത്തിൽ അതൊന്നും സംഭവിക്കത്തില്ല. അതാണ് അവതാര ശരീരങ്ങളെ കുറിച്ച് പറയുന്നത്. അവതാര പുരുഷന്മാരെ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല, അജ്ഞന്മാരുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല. അത് ഒരു പ്രത്യേക വിഭാഗമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞത്വം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവതാരത്തിനൊരു ഉദ്ദേശം കാണും. ഒരു അവതാരം എന്ന് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായി, അല്ലെങ്കിൽ ഈശ്വരൻ അവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ ആ ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ട വിഭൂതികളെല്ലാം അവരുടെ കയ്യിൽ കാണും. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പണം പിൻവലിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകത്തില്ല. അപ്പൊ ആവശ്യത്തിനുള്ള വിഭൂതികൾ, അവതാര ഉദ്ദേശ്യം നിർവഹിക്കുന്നതിന് വേണ്ട ഐശ്വര്യങ്ങൾ, വിഭൂതികളെല്ലാം അവരുടെ കയ്യിൽ കാണും. എന്നാലും സർവജ്ഞത്വം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയായിരിക്കും, അതിന്റെ പൂർണ്ണതയിൽ എന്നാണ്. പിന്നെ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന്റെ പരിമിതികൾ അതുകൊണ്ടാവും. അടുത്ത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഒരു ചോദ്യം. ആകാശത്തിനെങ്ങനെ ദേശകാല വസ്തു ഭരിച്ച് ആകാശം എന്ന് പറയുന്നു. അദ്വൈത മതമനുസരിച്ച് എന്താണ്? ശബ്ദ തന്മാത്രയിൽ നിന്നും ഉണ്ടായതാണ്. ശബ്ദ സ്പർശ രൂപരസ തന്മാത്ര, അതായത് അദ്വൈത മതമനുസരിച്ച് അനാദിയായിരിക്കുന്ന മായാശക്തി, ആ ശക്തിയിൽ നിന്നും, ആ മായാശക്തി എന്ന് പറയുന്നത് ത്രിഗുണാത്മികയാണ്, സത്വരജസ്തമോ ഗുണങ്ങൾ. ആ മായാശക്തിയുടെ ഒരു പരിണാമം ഈ ആകാശം എന്ന് പറയുന്നു. അത് ശബ്ദ തന്മാത്രയാണ്, അതിന്റെ സൂക്ഷ്മമായ രൂപം ശബ്ദമാണ്. അതുകൊണ്ടാണ് ആകാശ ശബ്ദഗുണം എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ ശബ്ദത്തിന്റെ അതിസൂക്ഷ്മമായ സ്പന്ദനത്തിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ അതും പരിണമിച്ചുണ്ടായതാണ്, മായാശക്തിയിൽ നിന്നും പരിണമിച്ചതാണ്, എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് എത്ര സൃഷ്ടിക്കപ്പെട്ടത്, എത്ര വലുതായാലും എത്ര വ്യാപകമായാലും അതിന് കാലദേശ വസ്തു പരിച്ഛേദങ്ങളുണ്ട് എന്നാണ്. കാരണം അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അതായത് പ്രളയകാലത്ത്, ആകാശത്തിനും പ്രളയം സംഭവിക്കുന്നതാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഈ ആകാശം എന്ന് വെച്ചാൽ അവകാശം, ഈ ഇടം പ്രളയകാലത്ത് ഇതിനും പ്രളയം സംഭവിക്കുന്നു എന്നാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഉറക്കത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഉറക്കത്തിൽ ആകാശം ഉണ്ടാകും. ഉറക്കത്തിൽ നമുക്ക് ആകാശത്തിൽ ഉറങ്ങില്ലല്ലോ, ആകാശത്തിൽ ആരും ഉറങ്ങാറില്ല. ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉറക്കത്തിൽ ആകാശമില്ല. നമ്മുടെ ശരീരത്തെ തന്നെ അപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ആകാശം അതവിടെ ഇല്ല.

സങ്കല്പിക്കാൻ പറ്റില്ല. ഏതുപോലെ ഉറക്കത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും അറിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആകാശത്തിന്റെ വിലയത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ജ്ഞാനം പ്രജ്ഞാനം വിജ്ഞാനം ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ഇത് പല സന്ദർഭങ്ങളിലും പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ഈ മൂന്ന് ശബ്ദവും ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാം, വിഭിന്ന അർത്ഥങ്ങളിലും പ്രയോഗിക്കാം. അധ്യാത്മശാസ്ത്രത്തിൽ അതായത് സാധാരണ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൗകിക സംസ്കൃത ഭാഷയിൽ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില്പശാസ്ത്രങ്ങളിലും മറ്റുമുള്ള അറിവ്, സംഗീതം, കല ഇതിനൊക്കെയുള്ള അറിവിനെ വിജ്ഞാനം എന്ന് പറയും. അതുകൊണ്ടാണ് പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം അധ്യാത്മശാസ്ത്രത്തിൽ ജ്ഞാനമൊന്നും വിജ്ഞാനമൊന്നും ആവർത്തിച്ചു വരികയാണെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷ ജ്ഞാനമെന്നും വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷ ജ്ഞാനമെന്നും അർത്ഥം കൊടുക്കുന്നു. ജ്ഞാനം പരോക്ഷ ജ്ഞാനം വിജ്ഞാനം, ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ ജിതേന്ദ്രിയ. ഗീതയിൽ അവിടെ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നിടത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ജ്ഞാനം പരോക്ഷ ജ്ഞാനം വിജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾ അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് അടുത്തു വരികയാണെങ്കിൽ അവിടെ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾക്ക് പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്ന് അർത്ഥം പറയുന്നു. സാക്ഷാത്കാരം അപരോക്ഷ ജ്ഞാനത്തിനാണ് സാക്ഷാത്കാരം എന്നും പറയുന്നു. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രജ്ഞാനം എന്നുള്ളതിന് ജീവാത്മാവെന്ന് എടുക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ആ ജീവാത്മാവ് പ്രജ്ഞാനം ബ്രഹ്മ പരമാത്മാവാണെന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. അപ്പൊ പ്രജ്ഞാന ശബ്ദത്തിന് ജീവാത്മാവെന്ന് അർത്ഥം. അതെല്ലാം സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലായി പോകണം. ഒരു വാക്കിന് നമ്മളൊരു അർത്ഥം പഠിച്ചിട്ട് ആ അർത്ഥം എല്ലായിടത്തും പ്രയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാവും. സന്ദർഭം അനുസരിച്ച് വാക്കുകളുടെ അർത്ഥം യോജിപ്പിക്കണം. അതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഒരേ അർത്ഥത്തിനും ഭിന്ന അർത്ഥങ്ങളും പ്രയോഗിക്കാം, സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജ്ഞാനം എന്ന് പറയുന്നതിന് ആത്മാവെന്ന് ചിലയിടത്ത് അർത്ഥം പറയും, ചിലയിടത്ത് ആത്മസാക്ഷാത്കാരം എന്നർത്ഥം പറയും, ചിലയിടത്ത് ത്രിപുടി ജ്ഞാനം അങ്ങനെ അർത്ഥം പറയും. അതായത് നമ്മൾ ഇപ്പോ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ഇതിനാണ് ത്രിപുടി ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമായിട്ട് അർത്ഥം പറയും. പുസ്തകത്തെക്കുറിച്ച് മേശയെക്കുറിച്ചൊക്കെയുള്ള അറിവ് അത് ജ്ഞാനമാണ്. അസം ആത്മസ്വരൂപമായിരിക്കുന്നത് ജ്ഞാനമാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ആ പ്രകരണം, ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഏത് വിഷയത്തെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് അതനുസരിച്ച് മനസ്സിലാക്കണം. അടുത്ത് ചോദിച്ചിരിക്കുന്ന, ആ ജന്മമുക്തനായ ശുകന് വ്യാസനിൽ നിന്നും ബ്രഹ്മജ്ഞാന ഉപദേശം ലഭിച്ചിട്ടും സംശയം തീർന്നില്ല എന്ന കഥയിൽ കഴമ്പുണ്ടോ എന്നാണ്. എല്ലാ കഥകളും ഏകദേശം ഒരുപോലെ, കുറച്ചെല്ലാം കഴമ്പ് കാണും, കുറച്ചൊക്കെ അതിശയോക്തികൾ കാണും, കുറച്ചതിൽ ഒരു സാരോപദേശം ഉണ്ടായിരിക്കും. അപ്പോ ഈ ജ്ഞാനികൾ ഉപദേശം തേടുന്നതായി പലയിടത്തും കാണുന്നുണ്ട്. ശുകബ്രഹ്മർഷിയുടെ മാത്രമല്ല, പലരെ കുറിച്ചും പറയുമ്പോൾ വരുന്നുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിച്ചു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിട്ട് കൂടി ഗുരുവിന്റെ അടുത്ത് പോയി വിദ്യ സ്വീകരിച്ചു എന്ന് പറയുന്നു. അത് എല്ലാവരെ കുറിച്ചും, മിക്കവാറും എല്ലാവരെ കുറിച്ചും ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഒന്ന് ഇതാണ്, ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ഗുരുശിഷ്യ പാരമ്പര്യത്തെ അവരും അംഗീകരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ വന്ന് മനുഷ്യനായി ജനിക്കുമ്പോൾ ആ മാനുഷിക നിയമങ്ങളെയൊക്കെ പരിപാലിക്കണമല്ലോ. ദിവ്യപുരുഷന്മാരായാലും അവരും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചതുകൊണ്ടും മനുഷ്യന് ഇപ്പൊ താനങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും തന്നെ മാതൃകയാക്കുന്നവരും ഈ വിദ്യാപാരമ്പര്യത്തെയും ഗുരുശിഷ്യ ബന്ധത്തെയും ഒക്കെ നിഷേധിച്ചാലോ? അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ മറ്റുള്ളവർക്കൊരു ഗുണപാഠം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ്. ശുകബ്രഹ്മർഷിയുടെ കാര്യം പറയുന്നു അത് തന്നെയാണ്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്ന ആള് അത് പൂർണ്ണജ്ഞാനിയായിരുന്നു. അപേത കൃത്യം വ്യാസൻ തന്നെ പറയുന്ന എന്താണോ, സർവകൃത്യങ്ങളും ഉപേക്ഷിച്ചവനാണ്. എം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം എന്ന് പറയുന്നു. ഭാഗവതത്തിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്, എം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേരി തന്മയതയാ തരവൂഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി എന്ന് പറയുന്നു. ചുരുക്കത്തിൽ എന്താണ്, ജ്ഞാനി എന്നാണ് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, എന്നാലും ഗുരുവിന്റെ അടുത്ത് പോകുന്നു, വീണ്ടും വിദ്യ സ്വീകരിക്കുന്നു. അപ്പോ ആ ഉപദേശ രീതി
ഗുരുവിന്റെ അടുത്ത്

0: പോകുന്നതും അവിടെ ചെന്ന് ഉപദേശം കേൾക്കുന്നതും അദ്ദേഹം സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്, ഇതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത് ഒരിക്കലും അജ്ഞനായിട്ടല്ല. അവിടെ ചെല്ലുമ്പോൾ ഗുരു അദ്ദേഹത്തിന് നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? താൻ ഉപദേശം കൊടുത്ത ഇയാൾ ജ്ഞാനിയായി എന്നല്ല ഗുരു പറയുന്നത്, ഇദ്ദേഹം വിജ്ഞൻ തന്നെയാണ് എന്നാ പറയുന്നത്. ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, ഇനി ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാനില്ല എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. അല്ല, എന്റെ അടുത്ത് വന്നപ്പോ ഇദ്ദേഹം അജ്ഞനായിരുന്നു എന്നല്ല ജനകൻ പറയുന്നു. ജനകന്റെ പരീക്ഷണവും അത് കഴിഞ്ഞ് ഉള്ള ഉപദേശവും കഴിയുമ്പോൾ ജനകൻ എന്താണ് പറയുന്നത്? ദേവി ഭാഗവതത്തിലും മറ്റു ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയും പറയുന്നുണ്ട്. ശിവന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, എന്നാലും ഒരു മര്യാദയ്ക്ക്, ലോക മര്യാദ അനുസരിച്ച് പിതാവ് തന്റെ അടുത്ത് പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ ജ്ഞാനികൾ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഒരു ലോക മര്യാദയെ പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നതല്ല. കാരണം ആ കാര്യം ഗുരു തന്നെ പറയുന്നുണ്ട്. ശിവൻ ആരാണെന്ന് പിന്നീട് ജനകൻ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം ജ്ഞാനി തന്നെയാണോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ജ്ഞാനത്തിന്റെ നിലയിൽ വ്യാസനേക്കാളും ശ്രേഷ്ഠനായിട്ടാണ് ഭാഗവതത്തിന് മറ്റ് ശിവനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കൾ, ആ ജന്മ സിദ്ധന്മാര് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നിടത്തും പറയുന്നുണ്ട്. അങ്ങനെ ഗുരുകുലത്തിൽ പോയതും വിദ്യ അഭ്യസിച്ചതും ഒക്കെ എന്താണ്? സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇനി അറിയാനായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ലോകമര്യാദയെ താനും പാലിച്ചേക്കാം, മനുഷ്യനായി ജനിച്ചു പോയല്ലോ, അതിനു വേണ്ടിയിട്ട് ഗുരുകുലത്തിൽ പോയി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, 41 ദിവസം കൊണ്ട് വിദ്യയെല്ലാം സ്വീകരിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. എല്ലാ വിദ്യയും മനസ്സിലാക്കുകയും അതുകൊണ്ട് ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യ പിന്നെ ആർജിക്കേണ്ട ജോലി അവർക്കില്ല. ആർജിതമായ വിദ്യ പിന്നെ വിതരണം ചെയ്യുന്ന ജോലി അവർക്കുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ. അതാണ് ശുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വ ധീരോ ന ശോചതി. വിവേകിയായിട്ടുള്ളവൻ ദുഃഖിക്കുന്നില്ല ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് എന്നാണ്. അത് താനാണെന്നറിഞ്ഞിട്ട് എന്നർത്ഥം. അപ്രാണോ ശമന ശുഭ്രഹ, മുണ്ടകോപനിഷത്തിൽ പറയുന്നു പ്രാണരഹിതനാണ് ആത്മാവ്, അതിൽ വാസ്തവത്തിൽ പ്രാണനില്ല. അമനാഹ, മനസ്സില്ല. ശുഭ്ര, ശുദ്ധനാണ്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളും ഒന്നുമില്ലാത്ത പരിശുദ്ധനാണ് ആത്മാവ് എന്ന് പറയുന്നു. അതാണ് താനെന്ന് ഓരോരുത്തരെയും ശ്രുതി ബോധിപ്പിക്കുകയാണ്. അസംഗോ ഹ്യയം പുരുഷ പറയുന്നു, ഇതെല്ലാം ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തനിക്ക് ശരീരമുണ്ട്, തനിക്ക് പ്രാണൻ ഉണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട് എന്നെല്ലാം ധരിക്കുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അസംഗ, ഇതിൽ നിന്നെല്ലാം അസംഗനാണ്, ഇതിനോടൊന്നും സംബന്ധമില്ലാത്തവനാണ് അയം പുരുഷ ഈ ആത്മാവ് എന്ന് പറയും. അതും പറയുന്നതിനു വേണ്ടി തന്റെ അനുഭവം അങ്ങനെയല്ല, ഇതെല്ലാം തനിക്കുണ്ടെന്നാ. അസംഗൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അസംഗനായിരിക്കുന്ന ആത്മാവാണ് എന്ന് പറയും. പുരുഷ ആത്മാവ് ഇത്യാദി ശ്രുതിഭ്യ എന്ന് തുടങ്ങിയ ശ്രുതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് മോക്ഷം എന്ന് പറയുന്നതിന്റെ സ്വരൂപമാണ് എന്നാണ്. അപ്പൊ അത് വരുമ്പോ സാധാരണ ഭക്തന്മാർക്ക് സഹിക്കത്തില്ല, കാരണം മോക്ഷം ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ താനിനി ഈശ്വരനെ പ്രാപിച്ച് സായുജ്യം നേടി മോക്ഷമൊന്നും നേടേണ്ട കാര്യമില്ല, കാരണം അത് മോക്ഷം സ്വഭാവമെന്നാണ് പറയുന്നത്, തന്റെ തന്നെ സ്വരൂപമെന്നാണ്. ആരാണോ മോക്ഷത്തിനെ ആഗ്രഹിക്കുന്നത്, മുമുക്ഷുവായിരിക്കുന്നത്, അവന്റെ തന്നെ സ്വരൂപമാണ് മോക്ഷം എന്നാണ് പറയുന്നത്. മോക്ഷുവിന്റെ തന്നെ സ്വരൂപമാണെന്നാണ്. അപ്പൊ പിന്നെ ഭക്തൻ എന്ത് ചെയ്യും? ഭക്തന് ഭജിക്കാൻ ഒരു ഭഗവാൻ വേണം. ആ ഭഗവാൻ അന്യനായിരുന്നാലല്ലേ തനിക്ക് ഭജിക്കാൻ പറ്റൂ, ഭക്തി വരൂ. ഭക്തനത് സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് എന്താണ്? വിവേകമില്ലാത്ത ഭക്തൻ. വിവേകിയായ ഭക്തന് കുഴപ്പമൊന്നും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ഭഗവത്ഗീതയിലാണ് സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതി പരാം. അപ്പം ഭക്തൻ ആദ്യം എന്ത് ചെയ്യണം? ബ്രഹ്മഭൂത ബ്രഹ്മഭൂതനാകണമെന്നാണ്. ദേവോ ഭൂത്വ ദേവം യജയേത്. ആദ്യം ദേവനാകണം, പിന്നെ വേണം ദേവനെ ഇരിക്കാൻ എന്നാണ്. ദേവനായിട്ട് വേണം, ഈശ്വരനായിട്ട് വേണം പിന്നെ ഈശ്വരനെ ഭജിക്കാൻ എന്നാണ്. അതാണ് ഇവിടെ ഗീതയിലും പറയുന്നത്. എന്താണ് ശരിയായ ഭക്തി വേണമെങ്കിൽ ആദ്യം എന്താവണം? ബ്രഹ്മഭൂത ബ്രഹ്മ ആയിത്തീരണം ആര്? ഭക്തൻ ഈശ്വരനായിത്തീരണമെന്നാണ്. താൻ ഈശ്വരനാണെന്നുള്ള ബോധം വേണം, എന്നാലേ അവന് ശരിയായ ഭക്തി വരത്തുള്ളൂ. ഈശ്വരൻ അന്യനാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭക്തി എന്താണ്? അത് ഗുണഭക്തിയാണ്. ഇവിടെ പറയും പരാം, പരമമായ ഭക്തി. പരാഭക്തി എന്ന് പറയുന്ന ഉണ്ടാകുന്ന എപ്പോഴാണ്? ബ്രഹ്മഭൂത ബ്രഹ്മഭൂതനായി തീർന്നു. എന്നാണ്. ഇത് ഗീതയിൽ പറയുന്നതാണ്, ഭക്തിയെ കുറിച്ച് പറയുന്നു. പ്രസന്നാത്മാ, അങ്ങനെയുള്ളവന്റെ അന്ധകരണം പ്രസന്നമാകുന്നു എന്ന് വെച്ചാൽ അവിടെ പിന്നെ അവന് ഭക്തി, അതിനെക്കുറിച്ച് സംശയങ്ങളൊന്നുമില്ല. ഈശ്വരനെ കുറിച്ച് സംശയമൊന്നുമില്ല. സംശയങ്ങളെല്ലാം തീരുന്നു. അവൻ ബ്രഹ്മഭൂതനായി തീർന്നു. അവനത് അറിയുന്നു. അതുവരെ അവൻ ജീവനായിരുന്നു. ബ്രഹ്മഭൂതനായി തീരുവാന്ന് വെച്ചാൽ ബ്രഹ്മമായി ഭവിക്കുക. ഇതുവരെ താൻ ജീവനായിരുന്നു, അന്യനായിരുന്നു ഭഗവാനിൽ നിന്നും. ഇവിടെ ഭഗവത് സ്വരൂപം തന്നെയായി. ആണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. അവന് പിന്നെ ശോകമില്ല, കാംക്ഷയില്ല, ആഗ്രഹമില്ല, ദുഃഖമില്ല. അങ്ങനെയുള്ളവനെ അത് പറ്റത്തുള്ളൂ. ശോകവും കാംക്ഷയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ ഭക്തി വരത്തില്ല. പറയുമല്ലോ, കാമമുള്ളിടത്ത് രാമനില്ല എന്ന് പറയും. ശോകമോഹങ്ങളുള്ള മനസ്സിലെങ്ങനെയാണ് ഭക്തി വരുന്നത്? വരത്തില്ല. ആ ശോകമോഹങ്ങൾ പോകണമെങ്കിൽ എന്ത് വേണം? താൻ ഭഗവത് സ്വരൂപമാണെന്ന് ധരിച്ചാലേ പറ്റൂ. അതാണ് ബ്രഹ്മഭൂത. അതായിട്ടേ പ്രസന്നാത്മാ, മനസ്സ് പ്രസന്നമാകത്തുള്ളൂ. അല്ലാത്തവന് മനസ്സ് പ്രസന്നമാകത്തില്ല. അവന് രാഗദ്വേഷങ്ങളെല്ലാം ഉണ്ടാവും. തുച്ഛമായ നിസ്സാരമായ കാര്യങ്ങളിൽ തന്നെ അവൻ ക്ഷുഭിതനാവും. ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണെന്ന് നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സാമ്പാറിൽ ശകലം ഉപ്പ് പറഞ്ഞാൽ ഉടൻ തീരും ബ്രഹ്മം, ക്ഷുഭിതനാവും. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ആൾ തെറ്റിപ്പോകും. അപ്പം വെറും ലൗകികനാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രഹ്മബോധം എന്ന് പറയുന്നു. അപ്പൊ അവിടെ വരുമ്പോൾ എന്ത് വരുന്നു? ഉന്ന ശോചതി എന്ന കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥ മനസ്സിനുണ്ടാകത്തില്ല. അവിവേകിയ ലൗകികനേക്കാളും കഷ്ടമായി പോകും. അവിടെ പറയുന്ന എന്താണ്? എന്ന ശോചതി എന്ന കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥയിലെത്തണമെങ്കിൽ എന്ത് വേണം? ആ ബ്രഹ്മഭൂതനായി തീരണം. സമസർവേഷു ഭൂതേഷു അടുത്തു പറയുന്നു. സർവപ്രാണികളിലും സമബുദ്ധിയുള്ളവനായിരിക്കുന്നു. സർവപ്രാണികളിലും സമബുദ്ധിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്നർത്ഥമുണ്ടാകും. ഒരിക്കലുമില്ല, അങ്ങനെ സാധ്യവുമല്ല. സമൂഹ ബന്ധത്തിൽ, സമൂഹ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യനും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനമനുസരിച്ച് മനുഷ്യന് വിവരിക്കാൻ പറ്റും. പിന്നെന്താണ്? സമസർവേഷു ഭൂതേഷു, സർവപ്രാണികളിലും സമബുദ്ധി, ഈശ്വരബോധം. അതാണ് സർവപ്രാണികളിലും. ഭൂതം എന്ന് വെച്ചാൽ പ്രാണികൾ, ജീവന്മാര്. സർവപ്രാണികളിലും ഈശ്വരബുദ്ധി, അതാണ്. താൻ മാത്രമല്ല ഈശ്വരൻ, മറ്റുള്ളവർ ഈശ്വരനാണ്. അങ്ങനെ വന്നാലും കുഴപ്പമാണ്. താൻ ഈശ്വരൻ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്ന് വിചാരിച്ചാൽ അതും കുഴപ്പമാണ്. താൻ മാത്രം ഈശ്വരൻ, ബാക്കിയുള്ളവരൊന്നും അതല്ല എന്ന് വിചാരിച്ചാൽ അതൊരു അഹന്തയാണ്. അങ്ങനെയല്ല, എല്ലാവരും ഈശ്വരന്മാരാണ്. ജ്ഞാനിയും വിജ്ഞാനിയും അജ്ഞനും പണ്ഡിതനും പാമരനും എല്ലാവരും ഈശ്വരനാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ശ്രീ

0: சங்கர சுந்தரம் சங்கராச்சாரியம் சப்தபாஷகுருவே பகவந்தோன ஈஸ்வரோ குருராமேகவிபாய தட்சிணாமூர்த்தை. பிரவத்திவிசிஷ்டம் வேத தவதஞ்சச கிருஷ்ணம் ஆத்மானம் ந வேத யாவதயம் ஏவம் வேத பரிச்சின்னமாய் അറിയുന്നത് അകൃഷ്ണം അസമസ്തമായി അറിഞ്ഞാൽ എങ്ങനെ പശ്യാമി കാണുന്നവൻ കേൾക്കുന്നവൻ ചിന്തിക്കുന്നവൻ ഇത്തരത്തിലറിഞ്ഞാൽ അത് പൂർണ്ണമായി സാക്ഷാത്തായി അറിയുന്നില്ല എന്നാണ്. അവൻ അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ല. വെറുതെ പറയുന്നു യഥയവും അവിദ്യോക്തം പ്രണാദി അസ്യ തദാത്മനഃ നാമരൂപം അതത്താഭ്യാം പശ്യന്ന പിന്നെ പശ്യതി. ഈ അവിദ്യാകൽപിതമായ ഈ താതാത്മ്യം, പ്രാണാദികളോടുള്ള താതാത്മ്യം, വാസ്തവത്തിൽ അത് അങ്ങനെ അല്ലെങ്കിലും നാമരൂപ അതത്താഭ്യാം നാമരൂപാത്മകമായ ഈ ഭാവങ്ങളിലൂടെ കാണുന്നുണ്ടെങ്കിലും പശ്യന്നെ പിന്നെ പശ്യ, അവ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല. തൻ്റെ വാസ്തവസ്വരൂപത്തെ അവൻ അറിയുന്നില്ല. പശ്യന്നെ പിന്നെ പശ്യതി. എന്തുകൊണ്ട് അതദാത്മനഹ ഇവിടെ പറഞ്ഞു? നാമരൂപരഹിതനാണ്. നാമരൂപരഹിതനായിരിക്കുന്ന താൻ തൻ്റെ സ്വരൂപത്തെ നാമരൂപങ്ങളിലൂടെ കണ്ടാലും നാമരൂപാധികളിലൂടെ കണ്ടാലും അത് കാണുന്നില്ല, യഥാർത്ഥത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. കഥമ്പുന പശ്യന്മേത, പിന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്? അപൂർണതയിൽ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ശ്രുതി പറഞ്ഞു, ആത്മാനം ഇത്യവോപാസീത, ആത്മീത്യവോപാസീത, നസഭേത അകൃഷ്ണോ കേശോദ ഏകൈകേന ബോധി ആത്മീത്യവോപാസീ. ആത്മാവായി സ്വസ്വരൂപമായി തന്നെ അറിയണം. അത്ര ഹിയതേ സർവം സർവ സർവേ ഏകം ഭവന്തി, അവിടെ ഇതെല്ലാം ഏകീഭവിക്കുന്നു. സ്വസ്വരൂപമായിട്ടാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു. തുടർന്ന് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആത്മീയത്യവ ഉപാസീത, അതിന് വ്യാഖ്യാനത്തിൽ പറയുന്ന വിദ്യാസൂത്രം എന്നാണ് ഈ ചെറിയ മന്ത്രമാണ്. ആ മന്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ആത്മീയത്യവ ഉപാസീത. ഭക്ഷ്യകാരം പല സ്ഥലത്തേക്ക് നിർദ്ദേശിക്കുന്നതാണ്. അത് അത്രയും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് പറയുന്നത് വിദ്യാസൂത്രമാണ്, സംഗ്രഹവാക്യമാണ്, തത്വത്തെ പറയുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അടുത്ത് വളരെ വിശദമായ വ്യാഖ്യാനമാണ് ഭാഷ്യകാരം ചെയ്യുന്നത്. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആത്മീയത്യവ ആത്മീയതി പ്രാണാദീനി വിശേഷണാനി യാനി ഉക്താനി താനികസിസ അപ്പനുവൻ താൻ ആത്മീയത്തിച്ചത്. ഇതിൽ ആത്മീയത്യവ ഉപാസീത എന്ന് പറയുന്നതിൽ ആത്മാന്ന് പറയുന്നത് എന്താണ്? മുമ്പ് വിശേഷിച്ച് വെച്ചാപ്പിനോദ്യതാദത്തെ യച്ഛാത്തി വിഷയാനിഹ യച്ഛാസ്യസന്തോഭാവ തസ്മാദാസ്മി ആത്മീയതി ഗീയത്തെ മുമ്പ് ഒരു ഭാഗത്ത് ഭാഷ്യത്തിൽ വന്നു. അപ്പോൾ ആ അത് തന്നെ ഇവിടെയും പറയുന്നു. ആ ശ്ലോകത്തെ പറയാതെ പ്രാണാദീനി വിശേഷണാനി യാനിയുക്താനി, ഇവിടെ പറഞ്ഞല്ലോ പ്രാണൻ രണ്ടു തരത്തിൽ, ക്രിയ ജ്ഞാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ രണ്ടു തരത്തിൽ പറഞ്ഞു. അത് ആർക്കു വേണ്ടി പറഞ്ഞു? താനിയസ്യ, ആരെ സംബന്ധിച്ചാണ് വിശേഷണങ്ങൾ പറഞ്ഞത്? കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ എന്നെല്ലാം. സ അതാണ് ആത്മാവ്. ആർക്കാണോ ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നത്, എല്ലാ വിശേഷണങ്ങളും യോജിക്കുന്നു. ഏതെങ്കിലും ഒരു വിശേഷണം മാത്രം യോജിക്കുകയാണെങ്കിൽ അത് ജീവഭാവം എന്ന് പറയാം. പക്ഷെ എല്ലാ വിശേഷങ്ങളും യോജിക്കുന്നതാണ് ആത്മനുവൻ, ഇതിലെല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ, എന്നുവെച്ചാൽ എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൻ. കാണുന്നു, അതിനാധാരമായിരിക്കുന്നതാണ് കണ്ണിൻ്റെ കണ്ണ്, മനസ്സിൻ്റെ മനസ്സ്, ശ്രോത്രത്തിൻ്റെ ശ്രോത്രം എന്നെല്ലാം പറഞ്ഞു. അതാണ് ആത്മനുവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊന്നിലാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മേറ്റിച്ചതി, അതാണ് ആത്മാവ്. സതഥ കൃഷ്ണ വിശേഷ ഉപസംഹാരീസൻ കൃഷ്ണഭൂമി. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അതിനോട് അന്വയിക്കുമ്പോൾ കേവലം കാണുന്നവനോ കേൾക്കുന്നവനോ അല്ല, സർവ വ്യാപാരങ്ങളും ജ്ഞാനവും ക്രിയയും ഏതൊന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർവവിശേഷ ഉപസംഹാരി, സർവ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നവൻ, അങ്ങനെ പൂർണ്ണനായിരിക്കുന്നവൻ, സർവത്തിനും ആധാരമായിരിക്കുന്നവൻ, അതാണ് ആത്മാവ്. ഇവിടെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ സർവശരീരങ്ങളിലും സർവസാക്ഷിയായി ജഗതാധാരമായി വസ്തുമാത്ര രൂപേണ ഹി പ്രാണാതിപാതി വിശേഷക്രിയാ ജനിതാനി വിശേഷണാനി വ്യാപ്നോതി. അവൻ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വ്യാപിക്കുന്നു? ആ വസ്തുമാത്ര രൂപത്തിൽ, കേവലമായ സത്സ്വരൂപത്തിൽ, അല്ലെങ്കിൽ ചിസ്വരൂപത്തിൽ, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപത്തിൽ ആണ് വസ്തുമാത്ര രൂപം എന്ന് പറയുന്നു. സച്ചിദാനന്ദ രൂപത്തിൽ ഇവിടെ പ്രാണാദി ഉപാധി വിശേഷ ക്രിയാജനിതാന് വിശേഷണമാണ് വ്യാപനം. ആ സച്ചിദാനന്ദ രൂപത്തിൽ അവൻ സ്വയം സ്ഥിതി ചെയ്യുന്നു. ഓരോ ജീവനും സ്വസ്വരൂപമായി സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രാണാദിപാധികളിലൂടെ വെളിപ്പെടുന്നു. അതാണ് വ്യാപനോതി എന്ന് പറഞ്ഞിരിക്കുന്നു. സർവാധിഷ്ഠാനമായി സ്ഥിതി ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ, പ്രാണപ്രവൃത്തികളിലൂടെ, ജ്ഞാന ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം അവൻ വെളിപ്പെടുന്നു, പ്രകടമാകുന്നു. അതാണ് കാണലും കേൾക്കലും എല്ലാം. അതാ ചൈതന്യത്തിൻ്റെ അഭിവ്യക്തിയാണ്, ചൈതന്യം പ്രകാശിക്കുന്നതാണ്. തഥാ ചവക്ഷതി ധ്യായതീവ നേനായതീവ, മനസ്സിൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, പ്രാണപ്രവൃത്തികൾ, ഇതെല്ലാം ഏതെന്നിൻ്റെ സാന്നിധ്യത്തിലാണോ സംഭവിക്കുന്നത്. എന്നിട്ട് സ്വയം കരുതുന്നു എന്താണോ, താൻ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു, തൻ്റെ ഹസ്തപാദാദികൾ ചലിക്കുന്നു. മാനസികമായ വ്യാപാരങ്ങൾ, ശാരീരികമായ വ്യാപാരങ്ങൾ രണ്ടിനെയും കാണിക്കാനാണ് ധ്യായ ദീപ ലേലായ ദീപ എന്ന് പറയും. അത് തന്നിൽ സംഭവിക്കുന്നു തോന്നുന്നു, തന്നിലല്ല, അത് ബുദ്ധിയിലും ശരീരത്തിലുമാണ്. ഈ ബുദ്ധിക്കും ശരീരത്തിനും ചൈതന്യം പകരുന്ന സ്വരൂപം, അതാണ് തൻ്റെ സ്വരൂപം. സ്വസ്വരൂപത്തിൽ നിന്നാണ് ഇതിന് ചൈതന്യം വരുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല, അറിയാതെ തൻ്റെ ചൈതന്യത്തെ ഈ ബുദ്ധിയുടെ ചൈതന്യമായി ധരിക്കുന്നു. അപ്പോൾ ബുദ്ധിയിൽ നടക്കുന്ന ചലനത്തെ തൻ്റേതായി ധരിക്കുന്നു. അന്യോന്യാധ്യാസം എന്ന് പറഞ്ഞു ശരീരത്തിൽ വ്യാപാരങ്ങളെ, പ്രവർത്തനങ്ങളെ തൻ്റേതായി ധരിക്കുന്നു. അതാണ് ധ്യായ ദീപ ലേലായ ദീപ. താൻ ചിന്തിക്കുന്നില്ല, താൻ ചലിക്കുന്നില്ല, എല്ലാം തന്നിലുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ഈ ചൈതന്യം ഇതിലോട്ട് വ്യാപിച്ചിരിക്കുന്നുണ്ടാണ്. ചൈതന്യം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചൈതന്യം ഇതിനോടെല്ലാം താതാത്മ്യത്തിലിരിക്കുന്നുണ്ട്. ബുദ്ധി താതാത്മ്യം, അന്ധകരണമാകുന്ന ഉപാധിയിലൂടെയുള്ള താതാത്മ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തസ്മാത്. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആത്മസ്വരൂപം സർവാധാരമായി അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. തസ്മാത്. എന്നാൽ അത് ബുദ്ധിയിലൂടെ, ശരീരത്തിലൂടെ പ്രകടമാകുന്നു, അതിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നു. ബുദ്ധിധർമ്മത്തെ, ശരീരധർമ്മത്തെയൊക്കെ തന്നെ ആരോപിക്കുന്നു. എന്നിട്ട് അവിടെ തരുന്ന താൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. തസ്മാത്. ഇക്കാരണങ്ങൾ കൊണ്ട് വേർതിരിച്ചറിയുന്നു. ആത്മീയത്തെയോ ഉപാസീത, ആത്മാവെന്ന് തന്നെ അറിയുന്നു. ബുദ്ധിയുടെ ശരീരത്തിൻ്റെ ചലനങ്ങളോടുകൂടിയിരിക്കുന്ന ആ ജീവഭാവത്തിലല്ല അറിയുന്നത്, പരമാത്മഭാവത്തിൽ അറിയണം. ഏവം കൃഷ്ണഭ്യ സൂസ്യന വസ്തുരൂപേണ ഗൃഹ്യമാണ് ഭൂമി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞെന്താണ്? അകൃഷ്ണവിത്ത്. ഇവിടെ അവൻ കൃഷ്ണവിത്താവുന്നു, പൂർണ്ണത്തെ അറിയുന്നു. തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നതാണ് ആ പൂർണ്ണമായ അറിവ് എന്ന് പറയുന്നത്. കൃഷ്ണഭ്യസോ സ്വേന വസ്തുരൂപേണ, തൻ്റെ വസ്തുരൂപത്തിൽ, തൻ്റെ പരമാർത്ഥ രൂപത്തിൽ ഗൃഹ്യമാണ് ഭൗതി, തന്നെ ഗ്രഹിക്കുന്നു. എങ്ങനെ കസ്മാത് കൃഷ്ണ വ്യത്യാസംഖ്യാഹ, എങ്ങനെ ഇത് രണ്ട് സംഭവിക്കുന്നു? ഒന്ന് പറയുന്നു അപൂർണമായി അറിയുന്നു, അത് കാണുന്നവനും കേൾക്കുന്നു. അങ്ങനത്തെ പൂർണ്ണതയിൽ അറിയുന്നു, താൻ പൂർണ്ണനാണ്. എന്നാൽ താൻ തന്നെ ഈ ഉപാധികളിലൂടെ പരിച്ഛിന്നനായി തന്നെ അറിയുന്നു. അപ്പോൾ അത് അപൂർണമാണ്. അപൂർണ ദർശനം മറ്റൊന്ന് പൂർണ്ണ ദർശനം, ഒന്ന് സത്യദർശനം മറ്റൊന്ന് അത് അസത്യദർശനം. ആ സത്യദർശനം എങ്ങനെ അത് പറയുന്നു? അത്ര അസ്മിൻ ആത്മനി ഹി യസ്മാൻ നിരുപാധി ജല സൂര്യപ്രതിബിംബ ഭേദായ ആദിത്യ പ്രാണാദി ഉപാധികൃത വിശേഷ പ്രാണാദി കർമ്മജ നാമഭിധേയ യഥോക്ത ഹേതേ ഏകം അഭിന്നതാം ഭവന്തി പ്രതിപദ്യന്തി. ആ പൂർണ്ണത എങ്ങനെയാണ് പറയുന്നത്? അസ്മിൻ ആത്മനി ഹി നിരുപാധിക, വാസ്തവത്തിൽ നിരുപാധികമാണ്. സ്വസ്വരൂപത്തിൽ ഈ ബുദ്ധിയില്ല, പ്രാണനില്ല, ഈ ശരീരമില്ല, ഇതെല്ലാം ആ ചൈതന്യത്തിന് പ്രകടമാകുന്നതിനുള്ള കേവല ഉപാധികളാണ്. ഈ ഉപാധികൾ പരമാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നില്ല. പറയുന്നു അവിദ്യ കൊണ്ടുള്ള ആവിദ്യകമായ ഒരു സംബന്ധം, അതുകൊണ്ടാണ് ഇതവിടെ നിലനിൽക്കുന്നത്. അതിൽ കവിഞ്ഞതിനൊരു നിലനിൽപ്പിൽ ശരീര താതാത്മ്യം കൊണ്ട് ശരീരം നിലനിൽക്കുന്നു, ബുദ്ധി താതാത്മ്യം കൊണ്ട് ബുദ്ധി നിലനിൽക്കുന്നു. അപ്പോൾ നിരുപാധികതയിൽ ഇങ്ങനെയുള്ളൂ ഇതിൻ്റെ നിലനിൽപ്പ്. ഉദാഹരണം സുഷുപ്തി, അവിടെ ഈ ശരീര താതാത്മ്യമില്ല, അതുകൊണ്ട് ഇതിൻ്റെ നിലനിൽപ്പ് അവിടെയില്ല, ആർക്കും അറിയാൻ കഴിയുന്നില്ല. ശരീര സാന്നിധ്യത്തെ അവിടെ, ബുദ്ധിയുടെ സാന്നിധ്യത്തെ അവിടെ അറിയാൻ കഴിയുന്നില്ല. കേവലമായ സ്വരൂപസ്ഥിതി, അസ്വരൂപസ്ഥിതിയാണ് നിരുപാധികം. ഇവിടെ അങ്ങനെയല്ല, ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നു. ശരീര താതാത്മ്യം, ബുദ്ധി താതാത്മ്യം അത് സംഭവിക്കുന്നു. നിരുപാധിക ജല സൂര്യ പ്രതിബിംബ ഭേദായ, ജലത്തിൽ കാണുന്ന സൂര്യപ്രതിബിംബങ്ങളെപ്പോലെ ആദിത്യനിലുണ്ടോ? ആ ഭേദമില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല, എന്നാൽ ഇതൊക്കെ അനുഭവപ്പെടുന്നു. പ്രാണാതിപാധികൃത വിശേഷ, അവിടെ ജലം കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണാടി കൊണ്ടാണ്, ഇവിടെ പ്രാണൻ, ശരീരം, മനസ്സ്, ഈ ഉപാധികളെ കൊണ്ട് ഈ ഭേദമുണ്ടാകുന്നു. പ്രാണാദി കർമ്മജ നാമ അഭിധേയ ഇതൊക്കെ അതൊന്ന് പറഞ്ഞു അതിനെക്കുറിച്ച്. ഈ പ്രാണന വ്യാപാരം ചെയ്യുന്നവൻ, ദർശന വ്യാപാരം ചെയ്യുന്നവൻ, സ്പർശനം വ്യാപാരം ചെയ്യുന്നവൻ, അങ്ങനെ ഓരോ പേരോടുകൂടി ഏക അഭിന്നതാം ഭവന്തി പ്രതിബിംബി, ഇതെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ ഒരിടത്ത് ഏകീഭവിക്കുന്നു, തന്നിൽ ഏകീഭവിക്കുന്നു. തന്നിൽ നിന്ന് തന്നെ ഇത് വലുതായി പല ഭാവത്തിൽ വരുന്നു, കാണുന്നവനും കേൾക്കുന്നവനും ഈ തരത്തിൽ. പിന്നീട് തിരിച്ച് തന്നിൽ തന്നെ ഏകീഭവിക്കുന്നു. അപ്പോൾ അവിടെ തന്നിലേക്ക് ഏകീഭവിക്കുമ്പോൾ അവിടെ കൃഷ്ണബോധം, നാനാത്വത്തിലേക്ക് പോകുമ്പോൾ ആ കൃഷ്ണബോധം, കൃഷ്ണബോധം പൂർണ്ണം, മറ്റത് അപൂർണത. ആ കൃഷ്ണബോധത്തിന് വേണ്ടി പറയുന്നു ആത്മീയത്യം ഉപാസീത, ആത്മാവെന്നറിയുക. ആത്മാവ് എന്നറിയുക, ആത്മാവെന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ആത്മാവെന്നറിയുക എന്ന് ഉപദേശിച്ചിട്ടെന്താ പ്രയോജനം? താനെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബോധം താൻ ഈ ശരീരത്തിലേക്ക് പോകും, ശരീര സംബന്ധിയായി വരും ആ ബോധം. അതുകൊണ്ടെന്താ വിശേഷം? അതുകൊണ്ട് ശ്രുതിയാണിത് പറയുന്നത്. ശ്രുതിയുടെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളനുസരിച്ച് തന്നെ മനസ്സിലാക്കും. അല്ലാതെ കേവലം കൽപ്പന ഭാവനയിലൂടെ ശ്രുതി വ്യാഖ്യാനിക്കാൻ പാടില്ല. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെ ആശ്രയിക്കാതിരിക്കുകയാണെങ്കിൽ സ്വന്തം കൽപ്പനയ്ക്കും ഭാവനയ്ക്കും അനുസരിച്ച് എന്ത് വേണോ പറയാം. ഇവിടെ അത് കഴിയില്ല. ഇവിടെ ശ്രുതിയുടെ അർത്ഥം, ശ്രുതി ഇന്നതാണ് ബോധിപ്പിക്കുന്നത്, ശുഡയുടെ താല്പര്യം ഇന്നതായിരിക്കണം എന്ന് നിർണയിക്കണമെങ്കിൽ അതിൻ്റെ നിശ്ചിതമായ നിയമങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആത്മീയത്യവ ഉപാസീത എന്ന് പറയുന്നതിന് എന്തർത്ഥം പറയും? എന്താണ് അതിൻ്റെ താല്പര്യം? ആത്മാവിനെ അറിയുക എന്നാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഉപാസീത ആ സീത ഉപ ആ സീത ഉപ എന്നുള്ള ഉപസർഗം അവിടെ ചേർന്നിട്ടുണ്ട്. ആ സീത എന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്താ താല്പര്യം? ആത്മീയത്യവ ഉപാസീത ഇത് പറയുന്നത് പ്രത്യേക ഒരു ഭാഷയിലാണ്. ഈ ഭാഷ കുറിച്ച് പരിചയമില്ലാത്ത ഒരാളോട് ഇത് ഈ ഭാഷയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? അയാളെന്താ ആഗ്രഹിക്കുന്നത്? വിശേഷം ഗ്രഹിക്കാൻ കഴിയില്ല. കേവലം ഒരു ശബ്ദജ്ഞാനം മാത്രം. കേവല ശബ്ദജ്ഞാനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് ആ ഭാഷയെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ കേവല ശബ്ദജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടുകൂടെ പറയുന്നതാണ് പദാർത്ഥ സംഗതി കുറിച്ച് ബോധമുള്ളവന് മാത്രമേ ആ പദാർത്ഥ വാക്യാർത്ഥ ബോധങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പദത്തിൻ്റെ അർത്ഥബോധം വാക്യത്തിൻ്റെ അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ശ്രവണത്തിൻ്റെ പ്രാധാന്യം അത് തന്നെ. ശ്രവിക്കുമ്പോൾ കേൾക്കുന്നവന് ആ വാക്യാർത്ഥ ബോധം ഉണ്ടാവണം, ഇന്നതാണ് എന്ന് കൃത്യമായ ബോധം ഉണ്ടാവണം. അതിന് ഭാഷാജ്ഞാനം കൂടിയേ തീരും. അദ്വൈത രീതി അനുസരിച്ച് പറയും. ഇവിടെ പറയുന്നത് ഒരു കാര്യം എന്താണോ, ഈ ആത്മബോധം ശ്രുതിവാക്യ ശ്രവണം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും ആ ശ്രുതിവാക്യ ശ്രവണം ഉണ്ടായാലും അതിന് യോഗ്യത ഉള്ളവരെ ഉണ്ടാകത്തുള്ളൂ. ആ യോഗ്യതയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്താണോ, ആ പദപദാർത്ഥ സംബന്ധജ്ഞാനം, കേൾക്കുന്ന ശബ്ദാർത്ഥത്തെ കുറിച്ചുള്ള ശരിയായ ബോധം, അല്ല ആ സംസ്കാരം, ചിത്തസംസ്കാരം അവന് വേണം. പദപദാർത്ഥ സംഗതി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമുണ്ട്. ആ ഭാഷയെക്കുറിച്ച് അവന് ശരിയായ അറിവുണ്ടെങ്കിലേ ശരിയായ ബോധം ഉണ്ടാകത്തുള്ളൂ, ഏത് ഭാഷയിലാണോ പറയുന്നത്. അപ്പോൾ ശ്രവണത്തിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നവന് ആ ബോധത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി മനന നിധ്യാസനങ്ങളും. അതിൽ നിന്ന് സാധിക്കുന്ന ആ ബോധത്തിൻ്റെ ദൃഢതയാണ് ശ്രവണ മനന നിധ്യാസനം കൊണ്ടുള്ളത് സാധിക്കുന്നു. അപ്പോൾ പ്രഥമമായി വരുന്നത് ആ ശ്രവണമാണ്. ആത്മീയത്യവ ഉപാസീത എന്നുള്ളൊരു വാക്യം, ആ വാക്യത്തെ പദപദാർത്ഥ സംഗതി ജ്ഞാനം ഉള്ള ഒരാള് കേൾക്കുന്നു, അയാൾക്ക് ബോധമുണ്ടാവുന്നു. അടുത്ത് പറയുക, ശ്രവണം കൊണ്ട് തന്നെ ബോധമുണ്ടാവും, മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ യോഗ്യത വേണം. ആ പല യോഗ്യതകളിലും ഒന്നായ ഈ പദപദാർത്ഥ ജ്ഞാന യോഗ്യതയും വേണം. എന്തിനു വേണ്ടി? അദ്വൈത ബോധം ഉണ്ടാകുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും ആധ്യാത്മികമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇതൊക്കെ ആവശ്യമാണ്, പദപദാർത്ഥ ജ്ഞാനം, ശ്രുതിയുടെ ശ്രവണം. പദപദാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? സാംഗം വേദാധ്യയനം ചെയ്താലേ പറ്റും. വേദപദാർത്ഥ ജ്ഞാനമാണ്, എന്തെങ്കിലും പദപദാർത്ഥ ജ്ഞാനം പോരാ, ഭാഷാ പാണ്ഡിത്യം ഉണ്ടായാലും പോരാ. കാരണം ഇത് ശ്രുതിവാക്യമാണ്. സാംഗം അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്യുക, വേദ എന്താ ശ്രവണം ചെയ്യുക, തത്വജ്ഞാനം ഉണ്ടാകുക. പെട്ടെന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും, എത്രയും മഹാത്മാക്കളോട് ഇതൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് ബോധമുണ്ടായിരുന്നു, പിന്നെ എന്തിനാ ഇത് പറയുന്നത്? സംഘം വേദാധ്യയനം ചെയ്യുന്നു, അപ്പോൾ അതിന് പദപദാർത്ഥ ജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ ഈ ശാസ്ത്രമൊക്കെ തലയിൽ കയറ്റണം എന്ന് ചോദിക്കും. മഹാത്മാക്കളുടെ ഉദാഹരണം പറയും, ഇതൊന്നുമില്ലാതെ തന്നെ ബോധമുണ്ടായി. ഈ ചോദിക്കുന്നവനും മഹാത്മാവാണെങ്കിൽ പിന്നെ അവിടെ ചോദ്യമില്ല. അത് ശരിയാണ്, മഹാത്മാവിൻ്റെ കാര്യം ശരിയാണ്, ഇതൊന്നും കൂടാതെ തന്നെ ബോധമുണ്ടായി. പക്ഷെ താൻ മഹാത്മാവാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. താൻ മഹാത്മാവാണെങ്കിൽ തനിക്ക് ഇത്ര ഒരു സംശയമേ വരത്തില്ല. താനതിന് അർഹനാണെങ്കിൽ, ഇതൊന്നും കൂടാതെ തന്നെ അബോധം ഉണ്ടാകുന്നതിന് അർഹനാണെങ്കിൽ, മഹാത്മാവല്ലാത്തത് കൊണ്ടാണോ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ ആ യോഗ്യത, അങ്ങനെ മഹാത്മാവെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചായിരുന്നു യോഗ്യതയുടെ വ്യത്യാസം, ചിത്തശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രത തുടങ്ങിയ യോഗ്യത, ആ വ്യത്യാസമനുസരിച്ച് മഹാത്മാക്കളും മഹാത്മാക്കളല്ലാത്തവരും അവർക്ക് അദ്വൈത ബോധം, അതിന് എന്തെങ്കിലും ബോധം പോരാ. അതുകൊണ്ട് ആ അദ്വൈത ബോധം ഉണ്ടാകുന്നതിന്, അതും എങ്ങനെയുള്ള അദ്വൈത ബോധം, ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള അദ്വൈത ബോധം, അതുണ്ടാകുന്നതിന് ആത്മീയത്യവ ഉപാസീത, ശ്രുതി ആശ്രയിച്ചേ പറ്റും, അല്ലെങ്കിൽ മഹാത്മാവാകുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ മഹാത്മാവാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം പൂർവ്വജന്മത്തിലെ ഞാൻ സമ്പാദിച്ചിട്ട് വന്നു, ഈ ജന്മത്തിൽ ജന്മനാ തന്നെ എനിക്ക് ഈ ബോധത്തോടുകൂടി വന്നു, അപ്പോൾ എനിക്കൊന്നിൻ്റെ ആവശ്യം വരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെന്നുള്ളതല്ല ഒരു സാധനയുടെ ആവശ്യം വേണ്ടി വരുന്നു. അപ്പോൾ അത്തരക്കാർ ഇതിനൊക്കെ അപ്പുറം അവരുദ്ദേശമല്ല പറയുന്നു, ഇത് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യൻ്റെ ഉദ്ദേശം, ശാസ്ത്രബോധമുണ്ടായിട്ടും ബോധം ഉണ്ടാകാത്തവരെ കുറിച്ച്. അപ്പോൾ അവിടെ ഇത് ചിന്തിക്കേണ്ടി വരും, പദപദാർത്ഥ സംഗതി എന്താണ്, ഇതിൽ നിന്ന് ഏത് തരത്തിലാണ് ബോധം ഉണ്ടാകേണ്ടത് എന്നാണ്. അതിനുവേണ്ടിയിട്ടാണ് വ്യാഖ്യാനം, ഭാഷ്യം, വിശദീകരണം, ടീക, ടിപ്പണി എല്ലാം അതിനു വേണ്ടിയിട്ടാണ്, ആ പദപദാർത്ഥ സംഗതിക്ക് വേണ്ടിയിട്ടാണ്. ആത്മോത്യവോപാസിത എന്നിരുന്ന ഒരു വാക്യം, ആ വാക്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെ മനസ്സിലാക്കും, അറിഞ്ഞവർ വ്യാഖ്യാനിക്കും, ഭാഷകാരൻ അതിൻ്റെ താല്പര്യത്തെ അറിഞ്ഞിരിക്കും, എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു, ആ വിശദീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഭാഷാന്തര വിശദീകരണങ്ങൾ, ആ ഭാഷയിലുള്ള വിശദീകരണങ്ങൾ, അന്യഭാഷയിലുള്ള വിശദീകരണങ്ങൾ, മറ്റു ഭാഷകളുടെ മാധ്യമത്തിലൂടെ എല്ലാം മനസ്സിലാക്കുന്നു. ആത്മീയത്യവോപാസിത എന്ന് പറയുന്ന ഭാഷ അറിയുന്നവനും ആ ഭാഷ അറിയാത്തവനും എല്ലാം ഗ്രഹിക്കുന്നു, അതിനെ ഭാഷാന്തരത്തിലൂടെ വിവർത്തനത്തിലൂടെ ഗ്രഹിക്കുന്നു. ഏത് തരത്തിലായാലും ശരി, താൻ കേൾക്കുന്ന സംസ്കൃതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷയാണോ എന്തോ ആയിക്കൊള്ളട്ടെ, തനിക്ക് ഏതൊരു ഭാഷയിലാണോ പദപദാർത്ഥ സംബന്ധ ജ്ഞാനമുള്ളത് ആ ഭാഷയിലൂടെ ഗ്രഹിക്കും. സംസ്കൃതം തന്നെ വേണമെന്നില്ല, ഏത് ഭാഷയുമാകാം, പക്ഷെ ആ ഭാഷയിൽ ഉള്ള വാക്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നിയമപൂർവമായാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാലിവിടെ ഭാഷകാരൻ പറയുന്ന തരത്തിലുള്ള അദ്വൈത ബോധം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ അദ്വൈത ബോധത്തിൻ്റെ വിശേഷം. മറ്റുള്ള കാര്യങ്ങളെ പോലെ അല്ല, ജപമോ ധ്യാനമോ പോലെയൊന്നും അല്ല. എങ്ങനെ ആ ബോധം ഉണ്ടാകും എന്ന് പറയുന്നത് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അത് ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ലല്ലോ, അതിനുള്ള യോഗ്യതയില്ല, അത്രയേ യോഗ്യത വേണമെന്ന് പറയും. ഞാൻ യോഗ്യതയും അതിൻ്റെ പൂർണ്ണതയില്ലെങ്കിൽ ശ്രവണത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടാകാം എന്ന് പറയും. എല്ലാ യോഗ്യതകളും തികഞ്ഞതിന് ശേഷം അങ്ങനെയില്ല. ശ്രവണജന്യമായ ബോധത്തിന് ആ യോഗ്യതകളിൽ ന്യൂനത ഉണ്ടായാലും സംഭവിക്കാം. പക്ഷെ ഒന്ന് വേണം, എന്താണ്, ആ പദപദാർത്ഥ താല്പര്യത്തെ ഗ്രഹിക്കണം. പിന്നെ യോഗ്യതയിൽ വരുന്ന ന്യൂനത എന്ന് പറയുന്നത് എന്താണ്, രാഗാദി ദോഷങ്ങൾ, അത് ചിത്രത്തിൽ ഇരുന്നാലും ശരി ഈ പറയുന്ന ബോധം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈ ബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതിയിൽ പാടില്ല, അതിൻ്റെ അളവ് കുറവായിരിക്കും. അതിനെ കുറിച്ചെടുത്ത് വിശദമായിട്ട് ഭാഷകാരൻ ചർച്ച ചെയ്യുന്നു. ഈ ദോഷങ്ങൾ ഉണ്ടായതിലും എന്നല്ല പറയുന്നത്, പക്ഷേ അത്തരം ദോഷങ്ങൾ ഇരുന്നാൽ കൂടിയും ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമുണ്ട്. ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതിയിൽ ഒരു ദോഷം ഉണ്ടാകാതിരുന്നാൽ മതി, അല്ലാതെ ദോഷങ്ങൾ ഇരുന്നാലും ശരി ഒന്നുണ്ടായാൽ, എന്താണ് ആ പദാർത്ഥ സംഗതി, അതുണ്ടായാലും ആ സംഗതി ഞാൻ പറയുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ കഴിവ്, അതിനു വേണ്ടുന്ന യോഗ്യതകൾ, ബുദ്ധിയുടെ ശുദ്ധിയോ ബുദ്ധിയുടെ ഏകാഗ്രതയോ അതുപോലുള്ള കാര്യം, ഇത് മതി ഒരുവന് ശ്രവണത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഭാഷ, ശ്രുതിയെ മനസ്സിലാക്കേണ്ട രീതി എന്താണ്, ആ രീതിയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വിധികളെ കുറിച്ച് ചർച്ച ചെയ്യും. ആണ് അമ്യത്യവ ഉപാസിതേതി അപൂർവ വിധി. ഇതൊരു അപൂർവ വിധിയല്ല. സ്വർഗകാമോ അഗ്നിഹോത്രം ജുഹൂയാ, ഇതാണ് അപൂർവ വിധി. ഉപാസീത ഇത് വിധി വാക്യമാണ്. വിധി ആശയമില്ലെങ്കിൽ ഇതെല്ലാം വിധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലോട്ട് ക്രിയാരൂപങ്ങൾ വിധിക്കാൻ വേണ്ടി, എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി. കുരു ചെയ്യൂ, കുര്യാത് ചെയ്യൂ, ക്രിയേത, ഇങ്ങനെയെല്ലാം പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ വിധിക്കുന്നതാണ്. ഉപാസീത ഉപാസിക്കൂ, ധ്യാനിക്കൂ എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. ഇതങ്ങനെ വിധിക്കുകയാണോ? എന്തുകൊണ്ടങ്ങനെ വിധിക്കേണ്ടി വരുന്നത് അതിനെ കുറിച്ച് അറിയത്തില്ല. ആത്മാവിനെ ധ്യാനിക്കണമെന്ന് അറിയത്തില്ല. നമുക്ക് പരിചയമുള്ള എന്താണ്? വിഷയ ചിന്തകളാണ്. വിഷയത്തെ ധ്യാനിക്കും, ഇഷ്ടവിഷയങ്ങളെ ധ്യാനിക്കും, കാമവിഷയത്തെ ധ്യാനിക്കും, കാമ്യമായ വിഷയങ്ങളെ ധ്യാനിക്കും. ആത്മാവിനെ കുറിച്ചൊരു അറിവുമില്ല. ആത്മാവിനെ ധ്യാനിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇത് അത്യന്ത അപൂർവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രുതി വിധിക്കുന്നു. ഏതുപോലെ സ്വർഗത്തെ കാമിക്കുന്നവൻ അഗ്നിഹോത്രത്തെ ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ മുമ്പ് നമുക്ക് ഒരു തരത്തിലും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനാണ് അപൂർവ വിധി എന്ന് പറയുന്നത്. യാഗം ചെയ്യാൻ ആവശ്യപ്പെടുന്ന അപൂർവ വിധിയാണ് ശ്രുതി. ആത്മഹത്യവ ഉപാസീത, ആത്മാവിനെ തന്നെ ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണോ ഇവിടെ? ഇത് കുറവശം. ഉപാസീത എന്ന് പറയുന്നതിന് ധ്യാനിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. പൂർവക്ഷമാണ് സിദ്ധാന്തത്തിൽ ഉപാസീത എന്ന് പറഞ്ഞാൽ അറിയൂ എന്നാണ്. ആസീതേതി സ്വരൂപ അവസ്ഥാനം ഉച്ചതി. ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി, അതാണ്. കാരണം ആസീത എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ള അർത്ഥം. ആസീത അത്രാസ്യതാം, ഇരുന്നാലും ഇരിക്കുമെന്നാണ്. ഇവിടെ എവിടെ ഇരിക്കുക? സ്വരൂപ അവസ്ഥാന സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, ധ്യാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധ്യാനം എന്ന് പറയുന്നത് അസംബന്ധമെന്നല്ല പറയുന്നു. ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മബോധത്തെക്കുറിച്ച് ശ്രുതി പറയുമ്പോൾ ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി. എങ്ങനെയുള്ള സ്വസ്വരൂപസ്ഥിതി എന്ന് പറയുന്നു? സർവതോ വ്യവധാന ഭാവോപലക്ഷിതം പ്രതിക്തത്വ ഉപസർഗലക്ഷ്യം. ഉപ ആസീത, ഉപ എന്നുള്ളതിന് സമീപം എന്നാണ്. സമീപത്തിൽ ഇരിക്കുക എന്നാണ്. ആരുടെ സമീപത്തിൽ? തൻ്റെ സമീപത്തിൽ. താനാരാ തൻ്റെ സമീപത്തിലിരിക്കാൻ? താൻ ഈ കാണുകയും കേൾക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് താൻ. ഈ ശരീരത്തെ അറിയുന്നവനാണ് താൻ. അപ്പൊ തൻ്റെ സമീപത്തിലിരിക്കുക. അപ്പൊ തൻ്റെ സമീപത്തിൽ ആരാ? താൻ ഇതാകി കഴിഞ്ഞ ഇനി തൻ്റെ സമീപത്തിൽ ആരാണ്? താൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം, അതിൻ്റെ സമീപം എന്ന് പറയുന്ന അതിനാധാരമായിരിക്കുന്നത്, അതിന് ചൈതന്യം പകരുന്നത്, അല്ലെങ്കിൽ അതിന് അധിഷ്ഠാനമായിരിക്കുന്നത്, അതാണ് അതിൻ്റെ സമീപം എന്ന് പറയുന്നത്. തന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് തൻ്റെ വാസ്തവ സ്വരൂപം. അവിടെ ഇരിക്കുക എന്നാണ് സ്വരൂപ അവസ്ഥാനം. അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റും? ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട്. ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പായി, വേറൊന്നുമില്ല അവിടെ. അതാണ് ഉപാസീത. അപ്പം അത് ബോധമായി. ബോധിക്കുക, ഇരിക്കുക, അങ്ങനെ രണ്ട് കാര്യമില്ല. സ്വസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ സ്വസ്വരൂപസ്ഥിതിയായി, രണ്ടു ഒന്ന് തന്നെ. അവിടെ സ്ഥാനമെന്നോ ജ്ഞാനോ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥവ്യത്യാസം വരുന്നില്ല. ഇതാണ് സിദ്ധാന്തം, സ്വരൂപസ്ഥിതി. പൂർവക്ഷി പറയുന്നത് അതിനനുസരിച്ച് ഇത് ധ്യാനിക്കൂ എന്നാണ്. ആത്മീയത്തെ ഉപാസിക്കുക, ആത്മാവിനെ ധ്യാനിക്കൂ. ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൂ. ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തിയാകുമ്പോൾ അത് വിധിക്ക് അധീനമാകാം. നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ തന്നോടൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇരിക്കുക, നീ എഴുന്നേക്കൂ, നടക്കൂ, അത് ആ വിധിക്ക് അധീനമായിട്ടാണ് പിന്നെ പ്രവൃത്തി വരുന്നത്. ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്ന ക്രിയ അനുഷ്ഠിക്കുന്നു. ഇവിടെ ഭക്ഷ്യകാരൻ ഈ ശ്രുതിവാക്യത്തിൽ നിന്ന് അങ്ങനെ ഒരു വിധി അംഗീകരിക്കുന്നില്ല. ധ്യാനിക്കൂ, തത്വബോധത്തിന് അങ്ങനെ ഒരു വിധി, അതിനെ പിന്തുടർന്നു വരുന്ന ക്രിയ, അതിൻ്റെ അനുഷ്ഠാനം അത് ഉപകരിക്കുന്നില്ല എന്നാണ് തത്വബോധത്തിന്. ഉപാസീത എന്ന് കേൾക്കുക, എന്നോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക, ശ്രുതി പറയുന്നു ധ്യാനിക്കുക. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായൊരു ക്രിയയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്വസ്വരൂപത്തെ ധ്യാനിക്കുക. അവിടെ എന്തായി? വിധിയാൽ പ്രേരിതനായി ഒരാൾ മാനസികമായ ഒരു അനുഷ്ഠാനം ചെയ്യും. ആത്മബോധത്തിന് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് അദ്വൈതത്തിൽ ഭാഷ്യകാരൻ്റെ അഭിപ്രായം. അതാണ് വാർത്തകാരൻ പറയും, അപരായത്ത ബോധോഹി നിധിധ്യാസനം ഉച്ചതേ. അത് ഇനിയും നമ്മൾ വിശദീകരിക്കുന്ന മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്നത് ഒരു വിധിക്ക് വിധേയനായി ചെയ്യുന്ന മാനസിക ക്രിയയുടെ അനുഷ്ഠാനമല്ല, പരായത്വമല്ലാത്ത പരാധീനമല്ലാത്ത ബോധം. അതാണ് അപരായത്വം ഇവിടെ തന്നെ പറയുന്നു. അതാണ് നിധ്യാസനം. ശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, പിന്നെ മനനം, പിന്നെ നിധ്യാസനത്തിനെ കുറിച്ച് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ വിശദീകരിക്കും. എന്നാലും നിധിധ്യാസനം എന്ന് പറയുന്നത് ബോധമാണ്. എന്നാൽ നിധിധ്യാസനം എന്ന് പറയുന്നത് മാനസിക ക്രിയയാണെന്ന് പറയുന്ന ആചാര്യന്മാർ കൊണ്ട് അദ്വൈതത്തിൽ തന്നെ അത് രണ്ടാമതൊരു അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ പറയുന്നവരുണ്ട്, പക്ഷെ അത് മുഖ്യ സിദ്ധാന്തമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമായ സിദ്ധാന്തം എന്താണ്, പ്രധാനമായ സിദ്ധാന്തം എന്താണ്. അങ്ങനെ ഉണ്ടല്ലോ, പ്രധാനമായ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഒന്ന് കുറച്ച് പിന്നെ അപ്രധാനമായ രീതിയിൽ മനസ്സിലാക്കുക. പറയുള്ളൂ, ആ കാര്യം എനിക്ക് പറഞ്ഞു മനസ്സിലായി, പക്ഷെ അതിനെ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി. എന്ന് വെച്ചാൽ മുഖ്യമായതെന്തോ അത് മനസ്സിലായി, വിശദീകരിച്ചപ്പോൾ അതിൻ്റെ ആ സാരാംശത്തിന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു, അതിനെ മനസ്സിലാക്കത്തക്ക പാകത്തിലാക്കി. മനസ്സിലാകത്തക്ക പാകത്തിലാകുമ്പോൾ പിന്നീട് വരുന്ന വിശദീകരണം തൻ്റെ മനസ്സിൻ്റെ പാകത്തിനനുസരിച്ചാണ്, വസ്തുതത്വത്തിനനുസരിച്ചാണ്. തത്വത്തെ പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശദീകരണത്തിലൂടെ ഗ്രഹിക്കുന്നത് പലപ്പോഴും ആ തത്വത്തിൻ്റെ തന്നെ ന്യൂനമായ അംശങ്ങളായിരിക്കും. അതുപോലെ ഇന്നതാണ് നിധ്യാസനം, അപര അനധീനമായ ബോധമാണ്, പരാധീനമായ ബോധമല്ല. ഇവരെ വിധിക്ക് വിധേയമായ ഒരു പ്രവൃത്തിയിലൂടെ, കായികമോ മാനസികവുമായ പ്രവൃത്തിയിലൂടെ സാധിച്ചെടുക്കുന്ന ഒരു ബോധത്തെക്കുറിച്ചല്ല എന്നുള്ള മുഖ്യമായ സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ എത്തുന്നില്ലെങ്കിൽ പിന്നെ ധ്യാനിക്കുക. രണ്ടാമത് ഉപാസന, ഉപാസനയെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om. ദക്ഷിണാമേതാനി സമീകംസി ഭവന്തി ഏതേ വേ രാക്ഷസ്യ പ്രദാതാരഃ ഏതേ

ആകാരാ വിചാര സങ്കൽപ ഓർ എനിതിങ് യൂസിങ് സയൻസ് ശാസ്ത്രം പ്രമാണ ഇത് ദ മെസ്സേജ് ഗിവൺ ബൈ ലോർഡ് കൃഷ്ണ ഇൻ ഭഗവത്ഗീത ആപ്തവാക്യം പ്രമാണം ഇഫ് ശാസ്ത്രം ഈസ് നോട്ട് അവൈലബിൾ ദൻ ടേക്ക് ദ ഒപ്പീനിയൻ ഓഫ് സ്കോളേഴ്സ് ആപ്തവാക്യം പ്രമാണം ഈസ് ഗിവൺ ഇൻ ധർമ്മശാസ്ത്ര ദൻ കംസ് പ്രത്യക്ഷം പ്രമാണം ന്യായശാസ്ത്ര വട്ട് എവർ യു ആർ സീയിങ് ഓൺലി ദാറ്റ് യു ഷുഡ് ബി ന്യൂ സോ ശാസ്ത്രം പ്രമാണം ആപ്തവാക്യം പ്രമാണം പ്രത്യക്ഷം പ്രമാണം ദൻ കംസ് അനുമാനം പ്രമാണം ഇൻ ഉപവേദ പർട്ടിക്കുലർലി ഇൻ ആയുർവേദ ആഫ്റ്റർ ഗെറ്റിംഗ് ഓൾ ദ ഡാറ്റ യു ഹാവ് ടു ഡു ദ ഗസ്സിംഗ് യു ഹാവ് ടു ഡു ദ എക്സ്ട്രാപ്പളേഷൻ ഓർ ഇൻട്രാപ്പളേഷൻ ഓർ യു ഹാവ് ടു എസ്റ്റിമേറ്റ് ഇവാലുവേറ്റ് സിസ്റ്റമാറ്റിക്കലി അനുമാനം ദീസ് ആർ ദ ഫോർ പോയിന്റ്സ് ഈവൻ ദ മോഡേൺ സയൻസ് ടേക്ക് ഇറ്റ് ഫോർ analyzing the modern knowledge and after this four knowledge remember that sakshat anubhavair drishto na shruto na guru darshita lokanam upakaraya etat sarvam pradarshitam all the knowledge is submitted to the world to the people based on anubhavair yukto sakshat anubhavair yukto these are all submitted to the people not by mere imagination but understood through the experiential knowledge na shruto it is not heard from somewhere na guru darshita it is not taken as though the teachers have told us like this na guru darshita but these are all presented for lokanam upakaraya edad sarvam pradarshinam for the benefit of the people all these are submitted and whenever it is told like that nowhere in our heritage it is mentioned that you have to take everything as such no acharyat padamadate padam shishya swamedhaya padam sa brahmacharibhya shesham kalakramena cha excellent message even adopted in the 21st century it can be adopted even in the 40th or 50th century AD also it can be adopted take only one quarter from the teachers acharyat padamadate indirectly the converse theorem it tells that whatever is needed in your life only one quarter you will be getting from the teachers padam shishya swamedhaya make one quarter by yourself or whatever is needed in your life for which only one quarter you have to make by yourself only you can make one quarter padam sa brahmacharibhya the third quarter you have to make or you will be getting from the surroundings from others colleagues friends from TV from radio from newspaper from weekly from monthly and so on shesham kalakramena cha the last quarter you will be getting only during the process of living the last quarter you have to acquire when you are marching forward in your life so remember acharyat padamadate padam shishya swamedhaya padam sa brahmacharibhya ശേഷം കാലക്രമേണ ച നോ വെയർ ഇൻ അവർ ഹെറിറ്റേജ് ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ് യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ ദ വേദാസ് യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ ദ രാമായണ യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ യുവർ ഗുരു യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ വട്ട് എവർ ഈസ് ടോൾഡ് ബൈ അവർ ഫോർ ഫാദേഴ്സ് ടേക്ക് ഓൺലി വൺ ക്വാർട്ടർ മേക്ക് ബൈ യുവർ സെൽഫ് വൺ ക്വാർട്ടർ ദ തേർഡ് ക്വാർട്ടർ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ഫ്രം ദ കൊളീഗ്സ് ആൻഡ് ദ ലാസ്റ്റ് ക്വാർട്ടർ during the process of living what is meant by during the process of living by addition deletion modification and correction you add from wheresoever good knowledge available ano badraha kratavo yantu vishvadaha let noble thoughts come towards us from all over the world from all over the world let the noble thoughts come towards us they never said let noble thoughts come towards us only from Vedas our forefathers never said that one let noble thoughts come towards us only from Vedavyasa

0: ദേവഹൂര്യജ്ഞ ആചാവക്ഷത്സും നഹൂര്യജ്ഞ ആചാവക്ഷത്
1: യക്ഷാദഗ്നിർദേവോ ദേവാ ആചാവക്ഷത് വാജസ്യമാപ്രസവ ഉദ്ഗ്രാഭേനോദഗ്രഭീത്. അഥ

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ചതുർത്ഥ സൂത്രം ചർച്ച ആരംഭിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് കർമ്മത്തിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്. മോക്ഷം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമല്ല, ബ്രഹ്മവിദ്യയുടെ ഫലമാണ്. പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല, സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ധർമ്മത്തിൻ്റെ കാര്യമാണെങ്കിൽ യോജിക്കത്തില്ല, വിദ്യയുടെ കാര്യമാണെങ്കിലേ യോജിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തു പറയുന്നത് ആ ശരീരത്വമേവ ധർമ്മകാര്യം ഇതി തസ്യ സ്വാഭാവികത്വ. ധർമ്മകാര്യം പുണ്യത്തിൻ്റെ കാര്യമാണ്, അശരീരത്വം മോക്ഷം. മോക്ഷം പുണ്യത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാലോ പുണ്യം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നത് എന്ന് പറഞ്ഞാലോ ശരിയല്ല. എന്തുകൊണ്ട്? തസ്യ സ്വാഭാവികത്വ തസ്യ മോക്ഷസ്യ. മോക്ഷം എന്താണ്? ശരീരത്വം. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ അത് സ്വരൂപമാണ്. മോക്ഷം എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. മോക്ഷം എന്ന് സാധാരണ പറയുന്നത് അവിദ്യാനിവൃത്തി. അവിദ്യാനിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അധിഷ്ഠാന സ്വരൂപമാണ് എന്നാണ് അദ്വൈതി പറയുന്നത്. അവിദ്യ നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാതെ മറ്റൊന്നും അവിടെ ശേഷിക്കുന്നില്ല. അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ നാശം അതിന്റെ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. എന്നിട്ട് ശേഷിക്കുന്ന കേവലമായ ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപമാണ് ഇവിടെ സ്വാഭാവികം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ്. അത് കൃതകമല്ല, പുണ്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല, നിർമ്മിക്കുന്നതല്ല, അത് കൃതകമല്ല. അതുകൊണ്ട് എന്താണ്? അത് പുണ്യകാര്യമല്ല. അതിന് പ്രമാണമായിട്ട് ശ്രുതി പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം ഇവം ആത്മാനം മത്വാ ധീരോന ശോചതി. അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരഭിന്നനായി ശരീരരഹിതനായിരിക്കുന്നതാണ് ആത്മാവ്. നാം ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ശരീരരഹിതനായിരിക്കുന്നു. സശരീരത്വം, ശരീരത്തോടുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അഭിമാനം വരിക എന്നതിനർത്ഥമാണ്. ശരീരത്തിൽ താനെന്ന ബോധം വരിക, അതാണ് ശരീരസ്ഥിതനായിരിക്കുക. ശരീരത്തിലിരിക്കുക, ആത്മാവ് ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ശരീരത്തിൽ താനെന്നുള്ള ബോധം വരിക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മാവ് എങ്ങനെ അശരീരനായിരിക്കുന്നു, ശരീര സംബന്ധമില്ലാതിരിക്കുന്നു. അനവസ്ഥേഷു അവസ്ഥിതം, അനവസ്ഥകളിൽ അനിത്യങ്ങളിൽ, അവസ്ഥ ഉള്ളത് അനിത്യമായതാണ്. അവസ്ഥിതം നിത്യമായിരിക്കുന്നു. അനിത്യങ്ങളായിരിക്കുന്ന എന്താണ്? ജാഗ്രത സ്വപ്നം സുഷുപ്തി തുടങ്ങിയ ഇവയൊക്കെ എന്താണ്? അനവസ്ഥ എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. അങ്ങനെയുള്ള അനിത്യങ്ങളായവയിൽ അവസ്ഥിതം നിത്യമായിരിക്കുന്നു, അവസ്ഥ അതീതനായിരിക്കുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി തുടങ്ങിയ അവസ്ഥകൾ അറിയുന്നത്. അങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന അനിത്യങ്ങളായ അവസ്ഥകളിൽ നിത്യനായിരിക്കുന്നവൻ മഹാന്തം മഹാനാണ്. ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ ശരീരത്തിന്റെ പരിമിതി തനിക്കുണ്ടെന്ന് തോന്നുന്നു. താൻ നടക്കുന്നു, ഇരിക്കുന്നു, ഉണ്ണുന്നു, കൊടുക്കുന്നു, ഈ പ്രവൃത്തികളെല്ലാം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരവുമായി ബന്ധപ്പെട്ട് തന്നിൽ പരിമിതി കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല, മഹാനാണ്, മഹാന്തം, പരിച്ഛേദരഹിതനാണ്. കാലം, ദേശം, വസ്തു, ഈ മൂന്ന് കൊണ്ടും ഒരു വസ്തുവിന് പരിച്ഛേദം ഉണ്ടാകും. കാലം കൊണ്ടുള്ള പരിച്ഛേദം, പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലത്ത് ഉണ്ടായിരിക്കുക, വേറെ കാലത്ത് ഇല്ലാതിരിക്കുക, ആണ് കാലപരിച്ഛേദം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ തന്നെ എടുത്താൽ ഇത് ജനിക്കുന്നതിന് മുമ്പ് ഈ ശരീരം ഇല്ലായിരുന്നു, ശരീരത്തിന്റെ നാശത്തിന് ശേഷം ഇതില്ല. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായി. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനും താൻ പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു, തനിക്ക് പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് താൻ ജനിച്ചുവെന്നും താൻ മരിച്ചുവെന്നും അല്ലെങ്കിൽ മരിക്കുമെന്നും സങ്കല്പിക്കുന്നു. ആ കാല പരിച്ഛേദം കൊണ്ടാണ്, അതിന് കാലപരിച്ഛേദം എന്ന് പറയുന്നത്. ആത്മാവിൽ കാലപരിച്ഛേദമില്ല. അതുകൊണ്ട് ഈ ശരീരമാണ് ജനിച്ചത്, ശരീരം ജനിക്കുന്നതിന് മുമ്പും ആത്മാവ് ഉണ്ടായിരുന്നു, ഈ ശരീരമാണ് മരിക്കുന്നത്, ശരീരം നശിക്കുന്നതിന് ശേഷവും ആത്മാവുണ്ട്. അപ്പോൾ കാലപരിച്ഛേദരഹിതമാണ്. അതുപോലെ ദേശം കൊണ്ട് പരിച്ഛേദം വരുന്നു. ഈ ശരീരത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ഇതേ സമയം വേറൊരു സ്ഥലത്തിരിക്കാൻ പറ്റുന്നില്ല, ഒരു ദേശത്തിലിരിക്കെ വേറൊരു ദേശത്തിരിക്കാൻ പറ്റുന്നില്ല. അത് ദേശം കൊണ്ടുള്ള പരിച്ഛേദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ദേശത്തിൽ തന്നെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവൻ താൻ ഇപ്പോഴതാ ഇവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായിരിക്കുന്ന ഈ ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ്. അതെന്താണ്? ദേശം കൊണ്ടുവരുന്ന പരിച്ഛേദം. ഒരു ദേശത്ത് ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആത്മാവിന് അങ്ങനെ ദേശ പരിച്ഛേദമുള്ളതല്ല. എന്തുകൊണ്ട്? സർവ്വദേശങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്, കാലത്തിനും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ ദേശം നിലനിൽക്കുന്ന ആത്മാവിനാണ്. ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ദേശ പരിച്ഛേദം ദേശം കൊണ്ടുള്ള പരിമിതി ആത്മാവിനില്ല. വസ്തു പരിച്ഛേദം, വസ്തു കൊണ്ടുള്ള പരിച്ഛേദം. ഒരു വസ്തുവിന് ഒരു സമയം ഒന്നായിരിക്കുന്നതിനെ പറ്റുന്നുള്ളൂ, മറ്റൊന്നായിരിക്കാൻ പറ്റുന്നില്ല. അതാണ് വസ്തു പരിച്ഛേദം. ഈ ശരീരത്തിനിപ്പോ ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ, ഈ മേശയായിട്ടോ കസേരയായിട്ടോ വീടായിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. അത് വസ്തു പരിച്ഛേദമാണ്. ഈ ശരീരം ഇപ്പൊ ശരീരമായിട്ടേ ഇരിക്കും. ഈ സമയം ഇതിനെ മേശയാക്കി വയ്ക്കണമെന്ന് വിചാരിച്ച പറ്റത്തില്ല, അല്ലെങ്കിൽ വീടാക്കി നിർത്തണമെന്ന് വിചാരിച്ച പറ്റത്തില്ല. ശരീരത്തിന് ശരീരമായിട്ടിരിക്കാനേ പറ്റും. ഈ ശരീരമായി ഇത് സൃഷ്ടിക്കപ്പെട്ടു, ശരീരമായി ഇതിനെ നിർമ്മിച്ചു. ഇനി ഇതിന്റെ നാശം വരെ ഇതിന് ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. അതാണ് വസ്തു പരിച്ഛേദം. ഒരു പദാർത്ഥത്തിന് അതായി തന്നെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ, അഗ്നിക്ക് അഗ്നിയായിരിക്കാനേ കഴിയുന്നുള്ളൂ, ജലത്തിൽ ജലമായിരിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു വസ്തുവായി തന്നെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്ന വസ്തുക്കളുടെ, അതിലെന്തെങ്കിലും പരിണാമങ്ങൾ സംഭവിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ട്. വസ്തുക്കൾക്കെല്ലാം എന്നുണ്ട് പരിച്ഛേദമുണ്ട്, വസ്തു പരിച്ഛേദം എന്ന് പറയും. ആ വസ്തു പരിച്ഛേദം ഉള്ളതുകൊണ്ട് എന്ത് വിചാരിക്കുന്നു, താൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നിൽ താനെന്നുള്ള ബോധം വരുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് താൻ എന്ന് ചിന്തിക്കുമ്പോൾ താൻ മാത്രം, കേവലമായ ഈ ശരീരം മാത്രം, മറ്റൊന്നിനെ താനെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ പദാർത്ഥത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. ആ അനുഭവപ്പെടുന്ന ഈ വസ്തുവിന്റെ സ്വഭാവമാണ്, ആത്മാവിന്റെ സ്വഭാവമാണ്. ഇതിൽ അഭിമാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വസ്തുവിന്റെ സ്വഭാവങ്ങളെല്ലാം ആത്മാവിന്റേതാണെന്ന് ധരിക്കുന്നു. കാലം കൊണ്ടുവരുന്ന ഈ പരിച്ഛേദം, തനിക്ക് ഞാൻ മുമ്പില്ലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് കാലം കൊണ്ട് ഈ ശരീരത്തിന് വന്നു ചേർന്ന പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി കണക്കാക്കുന്നു. എന്നിട്ട് താൻ ജനിച്ചു മരിച്ചു എന്ന് കരുതുന്നു. ദേശം കൊണ്ട് വന്ന് ഈ വസ്തുവിന് വന്ന പരിച്ഛേദിയെ, ആ പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി ധരിച്ചിട്ട് താൻ ഇവിടെയുണ്ട്, മറ്റൊരിടത്തില്ല എന്നിങ്ങനെ സങ്കല്പിക്കുന്നു. സർവവ്യാപിയായിരിക്കുന്നു തന്നെ. അതുപോലെ തന്നെ വസ്തു പരിച്ഛേദം സംഭവിച്ചതുകൊണ്ട് താൻ ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു, മറ്റൊന്നുമല്ല. ഈ ശരീരം ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട്? ഇവിടെ വസ്തു പരിച്ഛേദം സംഭവിച്ചിരിക്കുന്നു. ഇത് മൂന്നും അല്ലാതിരിക്കുന്നതിനാണ് മഹാൻ, അനന്തം എന്ന് പറയുന്നത്. അപ്പോൾ അനന്തം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യം എന്നാണ് അതിനെ നിർവചിക്കുന്നത്. അനന്തത്തെ, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്നു എന്നതിനെ അനന്തം എന്ന് പറയാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു ഘടകത്തെ എടുത്താലും അത് അനന്തമല്ല, ആകാശം വരെയുള്ളത്. ആകാശവും ദേശകാല വസ്തു പരിച്ഛേദത്തിൽപ്പെടുന്നതാണ് പ്രപഞ്ചഘടകങ്ങളെല്ലാം. ആത്മാവ് അതുമാത്രമാണ് ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം. എന്തുകൊണ്ടിതിങ്ങനെ പറയുന്നു? കാരണം നമ്മുടെ അനുഭവം മറിച്ചാണ്. ദേശകാല വസ്തു പരിച്ഛേദ ഉള്ളവനാണ് താനെന്ന് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ പരിച്ഛേദമുള്ള ഒരു ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത രീതിയിൽ ആ ശരീരത്തോട് ഈ ചൈതന്യത്തിന് താതാത്മ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി പറയുന്നു മഹാന്തം. അത് മഹാനാണ്, അനന്തമാണ്, വിഭുവാണ്, സർവവ്യാപിയാണ് എന്നർത്ഥം. സർവത്തെയും വ്യാപിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത് വായു, അതിനേക്കാൾ സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്നു ആകാശം. ഇത് ആകാശത്തെയും വ്യാപിച്ചിരിക്കുന്നതാണ്, ആകാശത്തിനും ഉണ്മയെ കൊടുക്കുന്നതാണ്. ആകാശത്തിനും നമുക്ക് അസ്തിത്വബോധം ഉണ്ടാകുന്നു. ആകാശത്തിനും അസ്തിത്വബോധത്തെ ഉണ്ടാക്കുന്നത് അതിനാധാരമായിരിക്കുന്ന വിഭുവാണ്, വിഭു സർവവ്യാപി എന്നർത്ഥം. അങ്ങനെയുള്ള ആത്മാനം തന്നെ, ആത്മാവിനെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ താൻ, നീ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എന്നുള്ള അർത്ഥത്തിൽ. താനെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നീ എന്ന് വരും. ഇവിടെ താനെന്ന് പറയുന്ന അങ്ങനെയല്ല, ഞാൻ. ആത്മാനം മത്വാ, അങ്ങനെയുള്ള ആത്മാവിനെ മത്വാ, അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട്. ധീരോ ന ശോചതി, ധീരൻ ന ശോചതി, ദുഃഖിക്കുന്നില്ല എന്നാണ്. ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വിഭുവാണ്, മഹാനാണ് എന്നാണ്. അനന്തമാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ താനെന്നറിഞ്ഞിട്ട്, ആത്മാനം മത്വ താനാണെന്നറിഞ്ഞിട്ട് ധീരഹ ധിയം രാതി ഇതി ധിയഹ വിവേകി എന്നർത്ഥം. ബുദ്ധിയെ വളർത്തുന്നവൻ എന്നാണ് ധീര ശബ്ദത്തിനർത്ഥം. സാധാരണ ധൈര്യമുള്ളവനെന്ന് പറയും, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാലും ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ ധീരൻ, ബുദ്ധിയെ വലുതാക്കുന്നവൻ, അറിവിനെ തെളിക്കുന്നവൻ, ധീരൻ വിവേകി. ന ശോചതി ദുഃഖിക്കുന്നില്ല എന്നാണ്, അവൻ ദുഃഖിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ബ്രഹ്മത്തിന് അംശം അങ്ങനെ ഒന്നില്ല, എന്നാൽ ജീവാത്മാവ് ബ്രഹ്മത്തിന്റെ അംശമല്ല, സ്വരൂപം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം ലഭിച്ച ഒരു ജീവാത്മാവിന് എന്തുകൊണ്ട് ഈശ്വരനുള്ള സർവജ്ഞത്വം ഈശ്വരനാകുന്ന ജീവാത്മാവിന് ലഭിക്കുന്നില്ല? ജീവൻ ഈശ്വരനാകുന്നില്ല, ജീവനൊരിക്കലും ഈശ്വരനാകാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ജീവന് സർവജ്ഞത്വം ലഭിക്കാത്തത്. അപ്പൊ നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്, ജീവൻ ജ്ഞാനം നേടി എന്ന് വിചാരിച്ചൊരിക്കലും ഈശ്വരനാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈശ്വരന് ഉള്ള സർവജ്ഞത്വം ജീവന്. ഇത് അദ്വൈത മതം അനുസരിച്ചാണ്, ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ മതം. അദ്വൈത ചിന്തയനുസരിച്ച് എന്താണ്, ജീവൻ ഒരിക്കലും ഈശ്വരനാകുന്നില്ല, സർവജ്ഞത്വം ഈശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവൻ ഇപ്പോ ഈശ്വരനല്ല, ഇനി ഒരിക്കലും ഈശ്വരനാകത്തുമില്ല, അതാണ് അദ്വൈത സിദ്ധാന്തം. അതുകൊണ്ട് ഈശ്വരൻ ജീവൻ ഒരിക്കലും ഈശ്വരന്റേതായ ഒന്നും ഉണ്ടാകത്തില്ല, സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങൾ. അണിമാദി ഐശ്വര്യങ്ങൾ ജീവന് പ്രാപിക്കാം, അണിമ മഹിമ ലഖിമ ഈശിത്വം വശിത്വം അഷ്ടസിദ്ധികൾ, അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈശ്വരനുള്ളതുപോലെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനിൽ നിന്നും അതീതമായിട്ടുള്ള സിദ്ധികൾ ഉണ്ടാകാം. അപ്പോൾ പരഹൃദയജ്ഞാനം ഭൂതഭാവി ജ്ഞാനം ഒക്കെ ഉണ്ടാകാം, അതും നിരുപാധികം, അതായത് ഈശ്വര തുല്യമായിട്ടുണ്ടാകത്തില്ല, ഏകദേശ ജ്ഞാനം ഉണ്ടാകാം. അപ്പൊ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നതോ, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നല്ല അതിന്റെ അർത്ഥം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആരാണ്? ശുദ്ധമായ ഇച്ഛാ ജ്ഞാനക്രിയാശക്തികളോടുകൂടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇല്ലാതാക്കുന്ന ജഗത്കാരണനാണ് ബ്രഹ്മാദി അസിയത. ശാസ്ത്രയോനിത്വ ഈ സൂത്രങ്ങളെല്ലാം ചർച്ച ചെയ്ത ആളാണ്. ഈശ്വരൻ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഈ ബ്രഹ്മചൈതന്യം അങ്ങനെ വിശിഷ്ടമായ ഒരു ഉപാധിയെ സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മചൈതന്യം വിശിഷ്ടമായ ഉപാധി ഏതാണത്? ഇച്ഛാജ്ഞാന ക്രിയാശക്തികളോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ സർവരഹസ്യങ്ങളും നമ്മൾ രഹസ്യമെന്ന് കരുതുന്നതെല്ലാം അറിയുന്നതിനുള്ള ജ്ഞാനശക്തി, എന്തും ഇവിടെ നിൽക്കുന്നതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ക്ഷമത, ക്രിയാശക്തി, ഇതെല്ലാം ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ മായ എന്ന് ഒറ്റവാക്കി പറയും, ശുദ്ധ സാത്വികമായ. ആ മായയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മ ചൈതന്യം, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിനെയും ഈശ്വരൻ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ആ മായാശക്തിയോടുകൂടിയിരിക്കുന്നവനാണ്. ഒരു ജീവൻ ജ്ഞാനം നേടി മുക്തനായി എന്ന് പറഞ്ഞാൽ ഈശ്വരനാകുന്നു എന്നല്ല, ഈ മായാശക്തിയോടുകൂടിയ ഉപാധി അയാളിൽ വന്നു ചേരുന്നു, പിന്നെ അയാൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന ആളെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും സംഭവിക്കുന്നു എന്നല്ല, ഈശ്വരൻ എന്ന് പറയുന്ന പദവിയിലേക്കുള്ള ഒരു കയറ്റമല്ല. ജീവൻ ഭാവത്തിൽ നിന്ന് ഈശ്വരൻ എന്ന് പറയുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി മാറുക അല്ല ഒരു ജീവന് സംഭവിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അജ്ഞാനം നശിക്കുന്നു, അയാൾ കേവലമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജനന മരണ ഈ സംസാരത്തിൽ നിന്നും മോചിക്കുന്നു. ആ മായ ഉപാധി, ഈശ്വരൻ കൈവശം വച്ചിരിക്കുന്ന ആ മായ ഉപാധി ഉടനെ ജീവന്റെ കയ്യിലേക്ക് വരുന്നു, ജീവന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നും ഈ അദ്വൈത ശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. ബ്രഹ്മം ആയി തീരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഉപാധികൾ ജീവന് കൈവശം വന്നു ചേരുന്നു എന്നല്ല, അതൊരിക്കലും വന്നു ചേരത്തില്ല, അത് ഈശ്വരന് മാത്രം. ജീവഭാവം നഷ്ടപ്പെടുന്നു, അജ്ഞാനം നശിക്കുന്നു, സംസാരത്തിൽ നിന്ന് മോചിതനായി തീരുന്നു, അതാണ് ജീവന് ഉണ്ടാകുന്ന ബ്രഹ്മഭാവം എന്ന് പറയുന്നത്. അല്ല, ഈശ്വരന് പറയുന്ന വിശേഷതകളൊന്നും ജീവന് വരുന്നില്ല. അതുകൊണ്ട് സർവജ്ഞത്വം സർവശക്തിത്വം ഇതൊന്നും ജീവന് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് അദ്വൈതത്തിൽ പറയാൻ കാരണം അതാണ്. ജന്മ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും, കാരണം അത് ഉപാധിയുടെ വ്യത്യാസം എന്ന് പറയാം. ശുദ്ധ സാത്വികമായ മായാശക്തിയാകുന്ന ഉപാധി ആ ബ്രഹ്മചൈതന്യത്തിനോട് ചേർന്നിരിക്കുമ്പോൾ അതിന് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനാണ് സഗുണേശ്വരൻ എന്ന് പറയുന്നത്. മറ്റേ നിർഗുണ ബ്രഹ്മം. അതുകൊണ്ട് ജീവൻ ഒരിക്കലും ആ ഈശ്വരന്റേതായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. സാധാരണ ജീവന്മാരിൽ നിന്നും ഉയർന്ന ഐശ്വര്യങ്ങൾ ഉണ്ടാകാം. അത് സിദ്ധപുരുഷന്മാരിലെല്ലാം കാണുന്നുണ്ട്. സാധാരണ മനുഷ്യരെക്കാളും ഉയർന്നതാണ് ഐശ്വര്യങ്ങൾ എന്നാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത്. അപ്പോ അവതാര പുരുഷന്മാരോ, അവതാര പുരുഷന്മാർക്ക് സാധാരണ അവരെ വേറെ വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അവതാര പുരുഷന്മാരെ അജ്ഞന്മാരായ ജീവന്മാരുടെ കൂട്ടത്തിലോ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലോ പെടുത്തുന്നില്ല. ഈശ്വരൻ തന്നെ സ്വേച്ഛയാ ശരീരം സ്വീകരിച്ചു വരുന്നതാണ്. പ്രാരബ്ധാധീനമായി ജനിക്കുന്നതല്ല. സാധാരണ തത്വജ്ഞാനികൾ എന്നൊക്കെ പറയുമ്പോൾ അനേക ജന്മങ്ങളിലെ ആർജിച്ച പുണ്യം കൊണ്ട് മനുഷ്യജന്മം കിട്ടി മോക്ഷത്തിന് വേണ്ടി യത്നിച്ച് മുക്തന്മാരായിത്തീരുന്നവരാണ്. ഈശ്വര അവതാരം എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അവരുടെ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ഈ ശരീരം നശിക്കുന്നത് ഒരു പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ശരീരം നിൽക്കുന്നു. ഈശ്വരൻ സ്വേച്ഛയാ ശരീരം എടുത്തു വരികയാണെങ്കിൽ ആ ശരീരം പ്രാരബ്ധത്തിന് അധീനമായിരിക്കത്തില്ല. സ്വന്തം ഇച്ഛയാലാണ് ആ ശരീരത്തെ സ്വീകരിച്ചത്. ആ ശരീരത്തിന്റെ ഉപാദാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ പഞ്ചമഹാഭൂതങ്ങളും ഇതുമല്ല. അത് മായ കൊണ്ട് സ്വേച്ഛയാ സൃഷ്ടിക്കുന്ന ശരീരമായിരിക്കും. ആ ശരീരം തന്നെ മറ്റ് ശരീരങ്ങളിൽ നിന്നും വിലക്ഷണമായി. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശരീരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബന്ധനം തുടങ്ങിയ കാര്യങ്ങൾ സ്വേച്ഛയാൽ മാത്രമേ ആ ശരീരത്തിൽ സംഭവിക്കത്തുള്ളൂ. അതായത് അമ്മ കയറുകൊണ്ട് കെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കെട്ടാൻ പറ്റിയില്ല. പിന്നെ താൻ വഴങ്ങിക്കൊടുത്തപ്പോൾ ആ ശരീരത്തെ ബന്ധിച്ചു. അപ്പൊ ഭൗതികമായ ബന്ധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലും അങ്ങനെ ഒരു സ്വേച്ഛയാ വരുന്ന ആ ശരീരത്തിൽ അതൊന്നും സംഭവിക്കത്തില്ല. അതാണ് അവതാര ശരീരങ്ങളെ കുറിച്ച് പറയുന്നത്. അവതാര പുരുഷന്മാരെ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല, അജ്ഞന്മാരുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല. അത് ഒരു പ്രത്യേക വിഭാഗമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞത്വം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവതാരത്തിനൊരു ഉദ്ദേശം കാണും. ഒരു അവതാരം എന്ന് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായി, അല്ലെങ്കിൽ ഈശ്വരൻ അവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ ആ ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ട വിഭൂതികളെല്ലാം അവരുടെ കയ്യിൽ കാണും. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പണം പിൻവലിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകത്തില്ല. അപ്പൊ ആവശ്യത്തിനുള്ള വിഭൂതികൾ, അവതാര ഉദ്ദേശ്യം നിർവഹിക്കുന്നതിന് വേണ്ട ഐശ്വര്യങ്ങൾ വിഭൂതികളെല്ലാം അവരുടെ കാണും. എന്നാലും സർവജ്ഞത്വം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയായിരിക്കും, അതിന്റെ പൂർണ്ണതയിൽ എന്നാണ്. പിന്നെ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന്റെ പരിമിതികൾ അതും ഉണ്ടാവും. അടുത്ത് ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് തന്നെയാണ് ഒരു ചോദ്യം. ആകാശത്തിനെങ്ങനെ ദേശകാല വസ്തു ഭരിച്ച് ആകാശം എന്ന് പറയുന്നതും അദ്വൈത മതമനുസരിച്ച് എന്താണ്? ശബ്ദ തന്മാത്രയിൽ നിന്നും ഉണ്ടായതാണ്. ശബ്ദ സ്പർശ രൂപരസ തന്മാത്ര, അതായത് അദ്വൈത മതമനുസരിച്ച് അനാദിയായിരിക്കുന്ന മായാശക്തി, ആ ശക്തിയിൽ നിന്നും, ആ മായാശക്തി എന്ന് പറയുന്നത് ത്രിഗുണാത്മികയാണ്, സത്വരജസ്തമോ ഗുണങ്ങൾ. ആ മായാശക്തിയുടെ ഒരു പരിണാമം ഈ ആകാശം എന്ന് പറയുന്നു. അത് ശബ്ദ തന്മാത്രയാണ്, അതിന്റെ സൂക്ഷ്മമായ രൂപം ശബ്ദമാണ്. അതുകൊണ്ടാണ് ആകാശ ശബ്ദഗുണം എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ ശബ്ദത്തിന്റെ അതിസൂക്ഷ്മമായ സ്പന്ദനത്തിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടാകുന്നത. അപ്പോൾ അതും പരിണമിച്ചുണ്ടായതാണ്, മായാശക്തിയിൽ നിന്നും പരിണമിച്ചതാണ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് എത്ര സൃഷ്ടിക്കപ്പെട്ടത്, എത്ര വലുതായാലും എത്ര വ്യാപകമായാലും അതിന് കാലദേശ വസ്തു പരിച്ഛേദങ്ങളുണ്ട് എന്നാണ്. കാരണം അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അതായത് പ്രളയകാലത്ത്, ആകാശത്തിനും പ്രളയം സംഭവിക്കുന്നതാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഈ ആകാശം എന്ന് വെച്ചാൽ അവകാശം, ഈ ഇടം, പ്രളയകാലത്ത് ഇതിനും പ്രളയം സംഭവിക്കുന്നു എന്നാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഉറക്കത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഉറക്കത്തിൽ ആകാശം ഉണ്ടാകും. ഉറക്കത്തിൽ നമുക്ക് ആകാശത്തിൽ ഉറങ്ങില്ലല്ലോ, ആകാശത്തിൽ ആരും ഉറങ്ങാറില്ല. ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉറക്കത്തിൽ ആകാശമില്ല. നമ്മുടെ ശരീരത്തെ തന്നെ അപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ആകാശം അതവിടെ ഇല്ല, ഉറങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉറക്കത്തിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിന് സമാനമായി ഉണർന്നിരിക്കുന്നവരെ സംബന്ധിച്ചുണ്ട്, ഉറക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചു പോകണം. ഇതിന് തുല്യമായി ഈ കാണുന്ന ആകാശത്തിനും പ്രളയം സംഭവിക്കുന്നു കൽപ്പാന്തത്തിൽ. അത് കഴിഞ്ഞ് സൃഷ്ടിയിലേക്ക് വരുമ്പോൾ ആ മഹാപ്രളയത്തിൽ ഈ ആകാശം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആ മായാശക്തി പരിണമിച്ചു. അവ്യാകൃതം എന്ന് വിളിക്കപ്പെടുന്ന ആ മായാശക്തി അത് മാത്രം ഉണ്ടായിരുന്നു. അത് പരിണമിച്ച് അതിൽ നിന്ന് അതിസൂക്ഷ്മമായി ശബ്ദത്തിന്റെ അതിസൂക്ഷ്മ സ്പന്ദനമായി ആകാശം ഉണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആകാശത്തിനും കാലദേശ വസ്തു പരിച്ഛേദമുണ്ട്. ആകാശത്തിന് സൃഷ്ടിയുണ്ടും ആകാശത്തിന് പ്രളയമുണ്ടും. പക്ഷെ ആകാശത്തിന്റെ വിനയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, ഏതുപോലെ ഉറക്കത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും അറിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആകാശത്തിന്റെ വിനയത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ജ്ഞാനം, പ്രജ്ഞാനം, വിജ്ഞാനം ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ഇത് പല സന്ദർഭങ്ങളിലും പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ഈ മൂന്ന് ശബ്ദവും ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാം, വിഭിന്ന അർത്ഥങ്ങളിലും പ്രയോഗിക്കാം. അധ്യാത്മശാസ്ത്രത്തിൽ, അതായത് സാധാരണ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൗകിക സംസ്കൃത ഭാഷയിൽ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില്പശാസ്ത്രങ്ങളിലും മറ്റുമുള്ള അറിവ്, സംഗീതം, കല ഇതിനൊക്കെയുള്ള അറിവിനെ വിജ്ഞാനം എന്ന് പറയും. അതുകൊണ്ടാണ് പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം അധ്യാത്മശാസ്ത്രത്തിൽ ജ്ഞാനമൊന്നും വിജ്ഞാനമൊന്നും ആവർത്തിച്ചു വരികയാണെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷ ജ്ഞാനമെന്നും വിജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷ ജ്ഞാനമെന്നും അർത്ഥം കൊടുക്കുന്നു. ജ്ഞാനം, പരോക്ഷ ജ്ഞാനം, വിജ്ഞാനം, ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ ജിതേന്ദ്രിയ. ഗീതയിൽ അവിടെ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നിടത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ജ്ഞാനം പരോക്ഷ ജ്ഞാനം, വിജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾ അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് അടുത്തു വരികയാണെങ്കിൽ അവിടെ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾക്ക് പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്ന് അർത്ഥം പറയുന്നു. സാക്ഷാത്കാരം അപരോക്ഷ ജ്ഞാനത്തിനാണ് സാക്ഷാത്കാരം എന്നും പറയുന്നു. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രജ്ഞാനം എന്നുള്ളതിന് ജീവാത്മാവെന്ന് എടുക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ആ ജീവാത്മാവ് പ്രജ്ഞാനം ബ്രഹ്മ പരമാത്മാവാണെന്നാണ് അവരുടെ അർത്ഥം പറയുന്നത്. അപ്പൊ പ്രജ്ഞാന ശബ്ദത്തിന് ജീവാത്മാവെന്ന് അർത്ഥം. അതെല്ലാം സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലായി പോകണം. ഒരു വാക്കിന് നമ്മളൊരു അർത്ഥം പഠിച്ചിട്ട് ആ അർത്ഥം എല്ലായിടത്തും പ്രയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാവും. സന്ദർഭം അനുസരിച്ച് വാക്കുകളുടെ അർത്ഥം യോജിപ്പിക്കണം. അതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഒരേ അർത്ഥത്തിനും ഭിന്ന അർത്ഥങ്ങളും പ്രയോഗിക്കാം, സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജ്ഞാനം എന്ന് പറയുന്നതിന് ആത്മാവെന്ന് ചിലടത്ത് അർത്ഥം പറയും, ചിലടത്ത് ആത്മസാക്ഷാത്കാരം എന്നർത്ഥം പറയും, ചിലടത്ത് ത്രിപുടി ജ്ഞാനം അങ്ങനെ അർത്ഥം പറയും. അതായത് നമ്മൾ ഇപ്പോ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ഇതിനാണ് ത്രിപുടി ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമായിട്ട് അർത്ഥം പറയും. പുസ്തകത്തെക്കുറിച്ച് മേശയെക്കുറിച്ചൊക്കെയുള്ള അറിവ് അത് ജ്ഞാനമാണ്. അസം ആത്മസ്വരൂപമായിരിക്കുന്നത് ജ്ഞാനമാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാകും? ആ പ്രകരണം, ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഏത് വിഷയത്തെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് അതനുസരിച്ച് മനസ്സിലാക്കണം. അടുത്ത് ചോദിച്ചിരിക്കുന്ന, ആജന്മ മുക്തനായ ശുകന് വ്യാസനിൽ നിന്ന് ബ്രഹ്മജ്ഞാന ഉപദേശം ലഭിച്ചിട്ടും സംശയം തീർന്നില്ല എന്ന കഥയിൽ കഴമ്പുണ്ടോ എന്നാണ്. എല്ലാ കഥകളും ഏകദേശം ഒരുപോലെ, അത് കുറച്ചെല്ലാം കഴമ്പ് കാണും, കുറച്ചൊക്കെ അതിശയോക്തികൾ കാണും, കുറച്ചതിൽ ഒരു സാരോപദേശം ഉണ്ടായിരിക്കും. അപ്പോ ഈ ജ്ഞാനികൾ ഉപദേശം തേടുന്നതായി പലയിടത്തും കാണുന്നുണ്ട്. ശുഖബ്രഹ്മർഷിയുടെ മാത്രമല്ല, പലരെ കുറിച്ചും പറയുമ്പോൾ അത് വരുന്നുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യസിച്ചു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിട്ടുകൂടി ഗുരുവിന്റെ അടുത്ത് പോയി വിദ്യ സ്വീകരിച്ചു എന്ന് പറയുന്നു. അത് എല്ലാവരെ കുറിച്ചും, മിക്കവാറും എല്ലാവരെ കുറിച്ചും ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഒന്ന് ഇതാണ്, ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഈ ഗുരുശിഷ്യ പാരമ്പര്യത്തെ അവരും അംഗീകരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ വന്ന് മനുഷ്യനായി ജനിക്കുമ്പോൾ ആ മാനുഷിക നിയമങ്ങളെയൊക്കെ പരിപാലിക്കണമല്ലോ. ദിവ്യ പുരുഷന്മാരായാലും അവരും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചതുകൊണ്ടും മനുഷ്യന് ഇപ്പൊ താനങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും തന്നെ മാതൃകയാക്കുന്നവരും ഈ വിദ്യാ പാരമ്പര്യത്തെയും ഗുരുശിഷ്യ ബന്ധത്തെയും ഒക്കെ നിഷേധിച്ചാലോ? അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ മറ്റുള്ളവർക്കൊരു ഗുണപാഠം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ്. ശുഖബ്രഹ്മർഷിയുടെ കാര്യം പറയുന്നു അത് തന്നെയാണ്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്ന ആള് അത് പൂർണ്ണജ്ഞാനിയായിരുന്നു. അപേത കൃത്യം, വ്യാസൻ തന്നെ പറയുന്ന എന്താണോ, സർവകൃത്യങ്ങളും ഉപേക്ഷിച്ചവനാണ്. എം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം എന്ന് പറയുന്നു. ഭാഗവതത്തിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്, എം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേരി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനി ആനതോസ്മി എന്ന് പറയുന്നു. ചുരുക്കത്തിൽ എന്താണ്, ജ്ഞാനി എന്നാണ് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, എന്നാലും ഗുരുവിന്റെ അടുത്ത് പോകുന്നു, വീണ്ടും വിദ്യ സ്വീകരിക്കുന്നു. അപ്പോ ആ ഉപദേശ രീതി, ഗുരുവിന്റെ അടുത്ത് പോകുന്നതും അവിടെ ചെന്ന് ഉപദേശം കേൾക്കുന്നതും അദ്ദേഹം സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്, ഇതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത് ഒരിക്കലും അജ്ഞനായിട്ടല്ല. അവിടെ ചെല്ലുമ്പോൾ ഗുരു അദ്ദേഹത്തിന് നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? താൻ ഉപദേശം കൊടുത്ത ഇയാൾ ജ്ഞാനിയായി എന്നല്ല ഗുരു പറയുന്നത്, ഇദ്ദേഹം വിജ്ഞൻ തന്നെയാണ് എന്നാ പറയുന്നത്. ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, ഇനി ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാനില്ല എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. അല്ലാതെ എന്റെ അടുത്ത് വന്നപ്പോ ഇദ്ദേഹം അജ്ഞനായിരുന്നു എന്നല്ല ജനകൻ പറയുന്നു. ജനകന്റെ പരീക്ഷണവും അത് കഴിഞ്ഞ് ഉള്ള ഉപദേശവും കഴിയുമ്പോൾ ജനകൻ എന്താണ് പറയുന്നത്? ദേവി ഭാഗവതത്തിലും മറ്റു ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെയും പറയുന്നുണ്ട്. ശിവന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, എന്നാലും ഒരു മര്യാദയ്ക്ക്, ലോക മര്യാദ അനുസരിച്ച് പിതാവ് തന്റെ അടുത്ത് പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ ജ്ഞാനികൾ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഒരു ലോക മര്യാദയെ പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നതല്ല. കാരണം ആ കാര്യം ഗുരു തന്നെ പറയുന്നുണ്ട്. ശിവൻ ആരാണെന്ന് പിന്നീട് ജനകൻ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ജ്ഞാനത്തിന്റെ നിലയിൽ വ്യാസനേക്കാളും ശ്രേഷ്ഠനായിട്ടാണ് ഭാഗവതത്തിനും മറ്റ് ശിവനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കൾ, ആ ജന്മ സിദ്ധന്മാര് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നിടത്തും പറയുന്നുണ്ട്. അങ്ങനെ ഗുരുകുലത്തിൽ പോയതും വിദ്യ അഭ്യസിച്ചതും ഒക്കെ എന്താണ്? സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇനി അറിയാനായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ലോകമര്യാദയെ താനും പാലിച്ചേക്കാം, മനുഷ്യനായി ജനിച്ചു പോയല്ലോ, അതിനുവേണ്ടി

അപ്രാണോ ശമന ശുഭ്രഹ. മുണ്ടകോപനിഷത്തിൽ പറയുന്നു, പ്രാണരഹിതനാണ് ആത്മാവ്, അതിൽ വാസ്തവത്തിൽ പ്രാണനില്ല. അമനാഹ, മനസ്സില്ല. ശുഭ്ര, ശുദ്ധനാണ്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളും ഒന്നുമില്ലാത്ത പരിശുദ്ധനാണ് ആത്മാവ് എന്ന് പറയുന്നു. അതാണ് താനെന്ന് ഓരോരുത്തരെയും ശ്രുതി ബോധിപ്പിക്കുകയാണ്. അസംഗോ ഹ്യയം പുരുഷ പറയുന്നു, ഇതെല്ലാം ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തനിക്ക് ശരീരമുണ്ട്, തനിക്ക് പ്രാണൻ ഉണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട് എന്നെല്ലാം ധരിക്കുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അസംഗ, ഇതിൽ നിന്നെല്ലാം അസംഗനാണ്, ഇതിനോടൊന്നും സംബന്ധമില്ലാത്തവനാണ് അയം പുരുഷ, ഈ ആത്മാവ് എന്ന് പറയുന്നു. അതും പറയുന്നതിനു വേണ്ടി തന്റെ അനുഭവം അങ്ങനെയല്ല, ഇതെല്ലാം തനിക്കുണ്ടെന്ന. അസംഗൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അസംഗനായിരിക്കുന്ന ആത്മാവാണ് എന്ന് പറയുന്നു. പുരുഷ ആത്മാവ് ഇത്യാദി ശ്രുതിഭ്യ എന്ന് തുടങ്ങിയ ശ്രുതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് മോക്ഷം എന്ന് പറയുന്നതിന്റെ സ്വരൂപമാണെന്നാണ്. അപ്പൊ അത് വരുമ്പോ സാധാരണ ഭക്തന്മാർക്ക് സഹിക്കത്തില്ല, കാരണം മോക്ഷം ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ താനിനി ഈശ്വരനെ പ്രാപിച്ച് സായുജ്യം നേടി മോക്ഷമൊന്നും നേടേണ്ട കാര്യമില്ല, കാരണം അത് മോക്ഷം സ്വഭാവമെന്നാണ് പറയുന്നത്, തന്റെ തന്നെ സ്വരൂപമെന്നാണ്. ആരാണോ മോക്ഷത്തിനെ ആഗ്രഹിക്കുന്നത്, മുമുക്ഷുവായിരിക്കുന്നത്, അവന്റെ തന്നെ സ്വരൂപമാണ് മോക്ഷമെന്നാണ് പറയുന്നത്, മോക്ഷുവിന്റെ തന്നെ സ്വരൂപമാണെന്നാണ്. അപ്പൊ പിന്നെ ഭക്തൻ എന്ത് ചെയ്യും, ഭക്തന് ഭജിക്കാൻ ഒരു ഭഗവാൻ വേണം. ആ ഭഗവാൻ അന്യനായിരുന്നാലല്ലേ തനിക്ക് ഭജിക്കാൻ പറ്റൂ, ഭക്തി വരും. ഭക്തന് ഇത് സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് എന്താണ്, വിവേകമില്ലാത്ത ഭക്തൻ, വിവേകിയായ ഭക്തന് കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താണ്, ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ഭഗവത്ഗീതയിലാണ്, സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. അപ്പൊ ഭക്തൻ ആദ്യം എന്ത് ചെയ്യണം, ബ്രഹ്മഭൂത ബ്രഹ്മഭൂതനാകണമെന്നാണ്. ദേവോ ഭൂത്വ ദേവം യജയേത്, ആദ്യം ദേവനാകണം പിന്നെ വേണം ദേവനെ ഇരിക്കാൻ എന്നാണ്. ദേവനായിട്ട് വേണം, ഈശ്വരനായിട്ട് വേണം പിന്നെ ഈശ്വരനെ ഭജിക്കാൻ എന്നാണ്. അതാണ് ഇവിടെ ഗീതയിലും പറയുന്നത് എന്താണ്, ശരിയായ ഭക്തി വേണമെങ്കിൽ ആദ്യം എന്താവണം, ബ്രഹ്മഭൂത ബ്രഹ്മ ആയിത്തീരണം ആര്, ഭക്തൻ ഈശ്വരനായി തീരണമെന്നാണ്. താൻ ഈശ്വരനാണെന്നുള്ള ബോധം വേണം, എന്നാലേ അവന് ശരിയായ ഭക്തി വരത്തുള്ളൂ. ഈശ്വരൻ അന്യനാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭക്തി എന്താണ്, അത് ഗുണഭക്തിയാണ്. ഇവിടെ പറയും പരാം, പരമമായ ഭക്തി, പരാഭക്തി എന്ന് പറയുന്ന ഉണ്ടാവുന്ന എപ്പോഴാണ്, ബ്രഹ്മഭൂത ബ്രഹ്മഭൂതനായി തീരണം എന്നാണ്. ഇത് ഗീതയിൽ പറയുന്നതാണ്, ഭക്തിയെ കുറിച്ച് പറയും. പ്രസന്നാത്മാ, അങ്ങനെയുള്ളവന്റെ അന്ധകരണം പ്രസന്നമാകുന്നു എന്ന് വെച്ചാൽ അവിടെ പിന്നെ അവന് ഭക്തി, അതിനെ കുറിച്ച് സംശയങ്ങളൊന്നുമില്ല, ഈശ്വരനെ കുറിച്ച് സംശയമൊന്നുമില്ല, സംശയങ്ങളെല്ലാം തീരുന്നു, അവൻ ബ്രഹ്മഭൂതനായി തീർന്നു, അവനത് അറിയുന്നു. അതുവരെ അവൻ ജീവനായിരുന്നു, ബ്രഹ്മഭൂതനായി തീരുവാന്ന് വെച്ചാൽ ബ്രഹ്മമായി ഭവിക്കുക. ഇതുവരെ താൻ ജീവനായിരുന്നു, അന്യനായിരുന്നു ഭഗവാനിൽ നിന്നും, ഇവിടെ ഭഗവത് സ്വരൂപം തന്നെയായി. ആണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. അവന് പിന്നെ ശോകമില്ല, കാംക്ഷയില്ല, ആഗ്രഹമില്ല, ദുഃഖമില്ല. അങ്ങനെയുള്ളവനെ അത് പറ്റത്തുള്ളൂ. ശോകവും കാംക്ഷയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ ഭക്തി വരത്തില്ല. പറയുമല്ലോ, കാമമുള്ളിടത്ത് രാമനില്ല എന്ന് പറയും. ശോകമോഹങ്ങളുള്ള മനസ്സിലെങ്ങനെയാ ഭക്തി വരുന്നത്, വരത്തില്ല. ആ ശോകമോഹങ്ങൾ പോകണമെങ്കിൽ എന്ത് വേണം, താൻ ഭഗവത് സ്വരൂപമാണെന്ന് ധരിച്ചാലേ പറ്റൂ. അതാണ് ബ്രഹ്മഭൂത, അതായിട്ട് പ്രസന്നാത്മാ, മനസ്സ് പ്രസന്നമാകത്തുള്ളൂ. അല്ലാത്തവന് മനസ്സ് പ്രസന്നമാകത്തില്ല, അവന് രാഗദ്വേഷങ്ങളെല്ലാം ഉണ്ടാവും, തുച്ഛമായ നിസാരമായ കാര്യങ്ങളിൽ തന്നെ അവൻ ക്ഷുഭിതനാവും. ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണെന്ന് നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സാമ്പാറിൽ ശകലം ഉപ്പ് പറഞ്ഞാൽ ഉടൻ തീരും ബ്രഹ്മം, ക്ഷുഭിതനാവും. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ആൾ തെറ്റിപ്പോകും, അപ്പം വെറും ലൗകികനാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രഹ്മബോധം എന്ന് പറയുന്നു. അപ്പൊ അവിടെ വരുമ്പോൾ എന്ത് വരുന്നു, ന ശോചതി ന കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥ മനസ്സിനുണ്ടാകത്തില്ല. അവിവേകിയ ലൗകികനേക്കാളും കഷ്ടമായി പോകും. അത് അവിടെ പറയുന്ന എന്താണ്, ന ശോചതി ന കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥയിലെത്തണമെങ്കിൽ എന്ത് വേണം, ആ ബ്രഹ്മഭൂതനായി തീരണം. സമസർവേഷു ഭൂതേഷു അടുത്തു പറയുന്നു, സർവപ്രാണികളിലും സമബുദ്ധിയുള്ളവനായിരിക്കുന്നു. സർവപ്രാണികളിലും സമബുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്നർത്ഥം ഉണ്ടാകും. ഒരിക്കലുമില്ല, അങ്ങനെ സാധ്യവുമല്ല. സമൂഹ ബന്ധത്തിൽ, സമൂഹ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യനും ഓരോ സ്ഥാനമുണ്ട്, ആ സ്ഥാനമനുസരിച്ച് മനുഷ്യന് വിവരിക്കാൻ പറ്റും. പിന്നെന്താണ്, സമസർവേഷു ഭൂതേഷു, സർവപ്രാണികളിലും സമബുദ്ധി, ഈശ്വരബോധം, അതാണ്. സർവപ്രാണികളിലും ഭൂത

0: എന്നുവെച്ച പ്രാണികൾ, ജീവന്മാര്, സർവപ്രാണികളും ഈശ്വര ബുദ്ധി അതാണ്. താൻ മാത്രമല്ല ഈശ്വരൻ, മറ്റുള്ളവർ ഈശ്വരനാണ്. അങ്ങനെ വന്നാലും കുഴപ്പമാണ്. താൻ ഈശ്വരൻ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്ന് വിചാരിച്ചാൽ അതും കുഴപ്പമാണ്. താൻ മാത്രം ഈശ്വരൻ, ബാക്കിയുള്ളവരൊന്നും അതല്ല എന്ന് വിചാരിച്ചാൽ അതൊരു അഹന്തയാണ്. അങ്ങനെയല്ല, എല്ലാവരും ഈശ്വരന്മാരാണ്. ജ്ഞാനിയും വിജ്ഞാനിയും അജ്ഞനും പണ്ഡിതനും പാമരനും എല്ലാവരും ഈശ്വരനാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശ്രീ

0: சங்கரம் சங்கராச்சாரியம் ஈஸ்வரோ பிரவத்திவிசிஷ்டம் வேத தவதஞ்சச கிருஷ்ணம் ஆத்மானம் ந வேத யாவதையும் ஏவம் வேத பரன் பரிச்சின்னமாய் அறியுது அகிருஷ்ணம் அசமஸ்தமாய் அறிஞ்சால் எங்கே பசியாமி காணுனவன் கேட்குறவன் சிந்திக்கிறவன் இத்தரத்தில் அறிஞ்சால் அது பூர்ணமாய் சாட்சாத்தாய் அறியல ஒன்னு அறியுண்டெங்கிலும் அறியல வருதி பரையு எதையும் அவித்யோக்தம் பிரணாதி அசி ததாத்மன நாமரூபம் அது தாபியம் பசியன்ன பின்ன பசியதி ஈ அவித்யா கல்பிதமாய ஈ தாதாத்மியம் பிராணாதிகளோடுள்ள தாதாத்மியம் வாஸ்தவத்தில் அது அங்கே அல்லங்கிலும் நாமரூபம் அது தாபியம் நாமரூபாத்மகமாய ஈ பாவங்களிலூட காணுண்டெங்கிலும் பசியன்ன பின்ன பசி அவன் காணுண்டெங்கிலும் காணுங்க தன் வாஸ்தவஸ்வரூபத்தை அவன் அறியல பசியன்ன பின்ன பசியதி எந்தகொண்டு அததாத்மன நாமரூபரஹிதனான நாமரூபரஹிதனாயிருக்கிற தன் தன் ஸ்வரூபத்தை நாமரூபங்களிலூட கண்டாலும் நாமரூபாதிகளிலூட கண்டாலும் அது காணுங்க யதார்த்தத்தில் காணுன்ன എന്ന് പറഞ്ഞു കഥം പുന പശ്യന്മേത പിന്നെങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത് അപൂർണതയിൽ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ശ്രുതി പറഞ്ഞു ആത്മാനം ഇത്യേവ ഉപാസീത ആത്മീത്യേവ ഉപാസീത നസഭേത അകൃഷ്ണോ കേശോദ ഏകൈകേന ബോധി ആത്മീത്യേവ ഉപാസീത ആത്മാവായി സ്വസ്വരൂപമായി തന്നെ അറിയണം. അത്ര ഹിയതേ സർവം സർവ സർവേ ഏകം ഭവന്തി അവിടെ ഇതെല്ലാം ഏകീഭവിക്കുന്നു. സ്വസ്വരൂപമായിട്ടാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു. തുടർന്ന് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആത്മീയത്യവ ഉപാസീത അതിന് വ്യാഖ്യാനത്തിൽ പറയുന്ന വിദ്യാസൂത്രം എന്നാണ് ഈ ചെറിയ മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ആത്മീയത്യവ ഉപാസീത. ഭക്ഷ്യകാരം പല സ്ഥലത്തേക്ക് നിർദ്ദേശിക്കുന്നതാണ്. അത് അത്രയും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് പറയുന്നത് വിദ്യാസൂത്രമാണ്, സംഗ്രഹവാക്യമാണ്, തത്വത്തെ പറയുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അടുത്ത് വളരെ വിശദമായ വ്യാഖ്യാനമാണ് ഭാഷ്യകാരം ചെയ്യുന്നത്. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആത്മീയത്യവ ആത്മീയതി പ്രാണാദീനി വിശേഷണാനി യാനി ഉക്താനി താനികസി സ ആപ്പിനുവൻ താൻ ആത്മീയത്തിച്ചത് ഇതിൽ ആത്മീയത്യവ ഉപാസീത എന്ന് പറയുന്നതിൽ ആത്മാന്ന് പറയുന്നത് എന്താണ്? മുമ്പ് വിശേഷിച്ച് വെച്ചാപ്പിനോദ്യതാദത്തെ യച്ഛാത്തി വിഷയാനിഹ യച്ഛാസ്തി സന്തതോഭാവം തസ്മാദാസ്മി ആത്മീയതി ഗീയതെ മുമ്പ് ഒരു ഭാഗത്ത് ഭാഷ്യത്തിൽ വന്നു. അപ്പോൾ ആ അത് തന്നെ ഇവിടെയും പറയുന്നു. ആ ശ്ലോകത്തെ പറയാതെ പ്രാണാദീനി വിശേഷനാനി യാനിയുക്താനി ഇവിടെ പറഞ്ഞല്ലോ പ്രാണൻ രണ്ട് തരത്തിൽ, ക്രിയ ജ്ഞാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ രണ്ട് തരത്തിൽ പറഞ്ഞു. അത് ആർക്കു വേണ്ടി പറഞ്ഞു? താനിയസ്യ ആരെ സംബന്ധിച്ചാണ് വിശേഷണങ്ങൾ പറഞ്ഞത്? കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ എന്നെല്ലാം. സ അതാണ് ആത്മാവ്. ആർക്കാണോ ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നത്, എല്ലാ വിശേഷണങ്ങളും യോജിക്കുന്നു. ഏതെങ്കിലും ഒരു വിശേഷണം മാത്രം യോജിക്കുകയാണെങ്കിൽ അത് ആ ജീവഭാവം എന്ന് പറയാം. പക്ഷെ എല്ലാ വിശേഷങ്ങളും യോജിക്കുന്നതാണ് ആത്മനുവൻ, ഇതിലെല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ, എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൻ. കാണുന്നു, അതിനാധാരമായിരിക്കുന്നതാണ് കണ്ണിൻ്റെ കണ്ണു, മനസ്സിൻ്റെ മനസ്സ്, ശ്രോത്രത്തിൻ്റെ ശ്രോത്രം എന്നെല്ലാം പറഞ്ഞു. അതാണ് ആത്മനുവനെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊന്നിലാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മേറ്റിച്ചതേ, അതാണ് ആത്മാവ്. സതഥ കൃഷ്ണ വിശേഷ ഉപസംഹാരീസൻ കൃഷ്ണഭൂമി. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അതിനോട് അന്വയിക്കുമ്പോൾ കേവലം കാണുന്നവനോ കേൾക്കുന്നവനോ അല്ല, സർവ വ്യാപാരങ്ങളും ജ്ഞാനവും ക്രിയയും ഏതൊന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സർവവിശേഷ ഉപസംഹാരി, സർവ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നവൻ, അങ്ങനെ പൂർണ്ണനായിരിക്കുന്നവൻ, സർവത്തിനും ആധാരമായിരിക്കുന്നവൻ, അതാണ് ആത്മാവ്. ഇവിടെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ സർവശരീരങ്ങളിലും സർവസാക്ഷിയായി ജഗതാധാരമായി വസ്തുമാത്ര രൂപേണ ഹി പ്രാണാതിപാതി വിശേഷക്രിയാ ജനിതാനി വിശേഷണാദി വ്യാപ്നോതി. അവൻ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വ്യാപിക്കുന്നു? ആ വസ്തുമാത്ര രൂപത്തിൽ, കേവലമായ സത്സ്വരൂപത്തിൽ, അല്ലെങ്കിൽ ചിസ്വരൂപത്തിൽ, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപത്തിൽ ആണ് വസ്തുമാത്ര രൂപം എന്ന് പറയുന്നത്. സച്ചിദാനന്ദ രൂപത്തിൽ ഇവിടെ പ്രാണാദി ഉപാധി വിശേഷ ക്രിയാജനിതാനി വിശേഷണമാണ് വ്യാപനം. ആ സച്ചിദാനന്ദ രൂപത്തിൽ അവൻ സ്വയം സ്ഥിതി ചെയ്യുന്നു. ഓരോ ജീവനും സ്വസ്വരൂപമായി സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രാണാതിപാധികളിലൂടെ വെളിപ്പെടുന്നു. അതാണ് വ്യാപനോതി എന്ന് പറഞ്ഞിരിക്കുന്നു. സർവാധിഷ്ഠാനമായി സ്ഥിതി ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ, പ്രാണപ്രവൃത്തികളിലൂടെ, ജ്ഞാന ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം അവൻ വെളിപ്പെടുന്നു, പ്രകടമാകുന്നു. അതാണ് കാണലും കേൾക്കലും എന്ന, അതാ ചൈതന്യത്തിൻ്റെ അഭിവ്യക്തിയാണ്, ചൈതന്യം പ്രകാശിക്കുന്നതാണ്. തഥാ ചവക്ഷതി ധ്യായതീവ ലീലായതീവ, മനസ്സിൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, പ്രാണപ്രവൃത്തികൾ, ഇതെല്ലാം ഏതെന്നിൻ്റെ സാന്നിധ്യത്തിലാണോ സംഭവിക്കുന്നത്? എന്നിട്ട് സ്വയം കരുതുന്നു എന്താണോ, താൻ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു, തൻ്റെ ഹസ്തപാദാദികൾ ചലിക്കുന്നു, മാനസികമായ വ്യാപാരങ്ങൾ, ശാരീരികമായ വ്യാപാരങ്ങൾ രണ്ടിനെയും കാണിക്കാനാണ് ധ്യായ ദീവ ലയലായ ദീവ എന്ന് പറയുന്നത്. അത് തന്നിൽ സംഭവിക്കുന്നു തോന്നുന്നു, തന്നിലല്ല, അത് ബുദ്ധിയിലും ശരീരത്തിലുമാണ്. ഈ ബുദ്ധിക്കും ശരീരത്തിനും ചൈതന്യം പകരുന്ന സ്വരൂപം, അതാണ് തൻ്റെ സ്വരൂപം. സ്വസ്വരൂപത്തിൽ നിന്നാണ് ഇതിന് ചൈതന്യം വരുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല, അറിയാതെ തൻ്റെ ചൈതന്യത്തെ ഈ ബുദ്ധിയുടെ ചൈതന്യമായി ധരിക്കുന്നു. അപ്പോൾ ബുദ്ധിയിൽ നടക്കുന്ന ചലനത്തെ തൻ്റേതായി ധരിക്കുന്നു. അന്യോന്യാഭ്യാസം എന്നു പറഞ്ഞു. ശരീരത്തിൽ വ്യാപാരങ്ങളെ, പ്രവർത്തനങ്ങളെ തൻ്റേതായി ധരിക്കുന്നു. അതാണ് ധ്യായ ദീവ ലയലായ ദീവ. താൻ ചിന്തിക്കുന്നില്ല, താൻ ചലിക്കുന്നില്ല, എല്ലാം തന്നിലുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ഈ ചൈതന്യം ഇതിലോട്ട് വ്യാപിച്ചിരിക്കുന്നുണ്ടാണ്. ചൈതന്യം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചൈതന്യം ഇതിനോടെല്ലാം താതാത്മ്യത്തിലിരിക്കുന്നുണ്ട്. ബുദ്ധി താതാത്മ്യം, അന്ധകരണമാകുന്ന ഉപാധിയിലൂടെയുള്ള താതാത്മ്യം കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തസ്മാത്. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആത്മസ്വരൂപം സർവാധാരമായി അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. തസ്മാത്. എന്നാൽ അത് ബുദ്ധിയിലൂടെ, ശരീരത്തിലൂടെ പ്രകടമാകുന്നു, അതിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നു. ബുദ്ധിധർമ്മത്തെ, ശരീരധർമ്മത്തെയൊക്കെ തന്നെ ആരോപിക്കുന്നു. എന്നിട്ട് അവിടെ കരുതുന്നു, താൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, തസ്മാ. ഇക്കാരണങ്ങൾ കൊണ്ട് വേർതിരിച്ചറിയുന്നു. ആത്മീയത്യവ ഉപാസീത, ആത്മാവെന്ന് തന്നെ അറിയുന്നു. ബുദ്ധിയുടെ ശരീരത്തിൻ്റെ ചലനങ്ങളോടുകൂടിയിരിക്കുന്ന ആ ജീവഭാവത്തിലല്ല അറിയുന്നത്, പരമാത്മഭാവത്തിൽ അറിയണം. ഏവം കൃഷ്ണഫ്യ സൂസ്യന് വസ്തുരൂപേണ ഗൃഹ്യമാണ് ഭൂമി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ എന്താണ്? ആ കൃഷ്ണവിത്ത്. ഇവിടെ അവൻ കൃഷ്ണവിത്താവുന്നു, പൂർണ്ണത്തെ അറിയുന്നു. തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നതാണ് ആ പൂർണ്ണമായ അറിവ് എന്ന് പറയുന്നത്. കൃഷ്ണഭ്യസോ സ്വേന വസ്തുരൂപേണ, തൻ്റെ വസ്തുരൂപത്തിൽ, തൻ്റെ പരമാർത്ഥ രൂപത്തിൽ ഗ്രഹ്യമാണ് ഭൗതി, തന്നെ ഗ്രഹിക്കുന്നു. എങ്ങനെ കസ്മാത് കൃഷ്ണ ഇത്യാസംഖ്യാഹ, എങ്ങനെ ഇത് രണ്ട് സംഭവിക്കുന്നു? ഒന്ന് പറയുന്നു അപൂർണമായി അറിയുന്നു, അത് കാണുന്നവനും കേൾക്കുന്നു. അങ്ങനത്തെ പൂർണ്ണതയിൽ അറിയുന്നു, താൻ പൂർണ്ണനാണ്. എന്നാൽ താൻ തന്നെ ഈ ഉപാധികളിലൂടെ പരിച്ഛിന്നനായി തന്നെ അറിയുന്നു. അപ്പോൾ അത് അപൂർണമാണ്. അപൂർണ ദർശനം മറ്റൊന്ന് പൂർണ്ണ ദർശനം. ഒന്ന് സത്യദർശനം, മറ്റൊന്ന് അത് അസത്യദർശനം. ആ സത്യദർശനം എങ്ങനെ അത് പറയുന്നു? അത്രാസ്മിൻ ആത്മനിഹി യസ്മാൻ നിരുപാധി ജല സൂര്യ പ്രതിബിംബ ഭേദായ ആദിത്യ പ്രാണാദി ഉപാധികൃത വിശേഷ പ്രാണാദി കർമ്മജ നാം അഭിധേയ യഥോക്ത ഏകം അഭിന്നതാം ഭവന്തി പ്രതിപദ്യന്തേ. ആ പൂർണ്ണത എങ്ങനെയാണ് പറയുന്നത്? അസ്മിൻ ആത്മനിഹി നിരുപാധിക, വാസ്തവത്തിൽ നിരുപാധികമാണ്. സ്വസ്വരൂപത്തിൽ ഈ ബുദ്ധിയില്ല, പ്രാണനില്ല, ഈ ശരീരമില്ല. ഇതെല്ലാം ആ ചൈതന്യത്തിന് പ്രകടമാകുന്നതിനുള്ള കേവല ഉപാധികളാണ്. ഈ ഉപാധികൾ പരമാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നില്ല. പറയുന്നു അവിദ്യ കൊണ്ടുള്ള ആവിദ്യകമായ ഒരു സംബന്ധം, അതുകൊണ്ടാണ് ഇതവിടെ നിലനിൽക്കുന്നത്. അതിൽ കവിഞ്ഞതിനൊരു നിലനിൽപ്പില്ല. ശരീര താതാത്മ്യം കൊണ്ട് ശരീരം നിലനിൽക്കുന്നു, ബുദ്ധി താതാത്മ്യം കൊണ്ട് ബുദ്ധി നിലനിൽക്കുന്നു. അപ്പോൾ നിരുപാധികതയിൽ ഇങ്ങനെയുള്ളൂ ഇതിൻ്റെ നിലനിൽപ്പ്. ഉദാഹരണം സുഷുപ്തി, അവിടെ ഈ ശരീര താതാത്മ്യമില്ല, അതുകൊണ്ട് ഇതിൻ്റെ നിലനിൽപ്പ് അവിടെയില്ല, ആർക്കും അറിയാൻ കഴിയുന്നില്ല. ശരീര സാന്നിധ്യത്തെ അവിടെ, ബുദ്ധിയുടെ സാന്നിധ്യത്തെ അവിടെ അറിയാൻ കഴിയുന്നില്ല. കേവലമായ സ്വരൂപസ്ഥിതി, അസ്വരൂപസ്ഥിതിയാണ് നിരുപാധികം. ഇവിടെ അങ്ങനെയല്ല, ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നു. ശരീര താതാത്മ്യം, ബുദ്ധി താതാത്മ്യം സംഭവിക്കുന്നു. നിരുപാധികെ ജല സൂര്യ പ്രതിബിംബ ഭേദായവ, ജലത്തിൽ കാണുന്ന സൂര്യപ്രതിബിംബങ്ങളെപ്പോലെ ആദിത്യനിലുണ്ടോ ആ ഭേദമില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല, എന്നാൽ ഇതൊക്കെ അനുഭവപ്പെടുന്നു. പ്രാണാദി ഉപാധികൃത വിശേഷ, അവിടെ ജലം കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണാടി കൊണ്ടാണ്, ഇവിടെ പ്രാണൻ, ശരീരം, മനസ്സ്, ഈ ഉപാധികളെ കൊണ്ട് ഈ ഭേദമുണ്ടാകുന്നു. പ്രാണാദി കർമ്മജ നാമ അഭിധേയ ഇതൊക്കെ അതൊന്നും പറഞ്ഞു അതിനെക്കുറിച്ച്. ഈ പ്രാണന വ്യാപാരം ചെയ്യുന്നവൻ, ദർശന വ്യാപാരം ചെയ്യുന്നവൻ, സ്പർശനം വ്യാപാരം ചെയ്യുന്നവൻ, അങ്ങനെ ഓരോ പേരോടുകൂടി ഏക അഭിന്നതാം ഭവന്തി പ്രതിബിംബ, ഇതെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ ഒരിടത്ത് ഏകീഭവിക്കുന്നു, തന്നിൽ ഏകീഭവിക്കുന്നു. തന്നിൽ നിന്ന് തന്നെ ഇത് വലുതായി പല ഭാവത്തിൽ വരുന്നു, കാണുന്നവനും കേൾക്കുന്നവനും ഈ തരത്തിൽ. പിന്നീട് തിരിച്ച് തന്നിൽ തന്നെ ഏകീഭവിക്കുന്നു. അപ്പോൾ അവിടെ തന്നിലേക്ക് ഏകീഭവിക്കുമ്പോൾ അവിടെ കൃഷ്ണബോധം, നാനാത്വത്തിലേക്ക് പോകുമ്പോൾ ആ കൃഷ്ണബോധം, കൃഷ്ണബോധം പൂർണ്ണം, മറ്റത് അപൂർണത. ആ കൃഷ്ണബോധത്തിന് വേണ്ടി പറയുന്നു ആത്മീയത്യം ഉപാസീത, ആത്മാവെന്നറിയുക. ആത്മാവ് എന്നറിയുക, ആത്മാവെന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ആത്മാവെന്നറിയുക എന്ന് ഉപദേശിച്ചിട്ട് എന്താ പ്രയോജനം? താനെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബോധം താൻ ഈ ശരീരത്തിലേക്ക് പോകും, ശരീര സംബന്ധിയായി വരും ആ ബോധം. അതുകൊണ്ടെന്താ വിശേഷം? അതുപോലെ ശ്രുതിയാണ് പറയുന്നത്. ശ്രുതിയുടെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ട നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളനുസരിച്ച് തന്നെ മനസ്സിലാക്കും. അല്ലാതെ കേവലം കൽപ്പന ഭാവനയിലൂടെ ശ്രുതി വ്യാഖ്യാനിക്കാൻ പാടില്ല. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെ ആശ്രയിക്കാതിരിക്കുകയാണെങ്കിൽ സ്വന്തം കൽപ്പനയ്ക്കും ഭാവനയ്ക്കും അനുസരിച്ച് എന്ത് വേണോ പറയാം. ഇവിടെ അത് കഴിയില്ല. ഇവിടെ ശ്രുതിയുടെ അർത്ഥം, ശ്രുതി ഇന്നതാണ് ബോധിപ്പിക്കുന്നത്, ശുഡിയുടെ താല്പര്യം ഇന്നതായിരിക്കണം എന്ന് നിർണയിക്കണമെങ്കിൽ അതിൻ്റെ നിശ്ചിതമായ നിയമങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആത്മീയത്യവ ഉപാസീത എന്ന് പറയുന്നതിന് എന്തർത്ഥം പറയും? എന്താണ് അതിൻ്റെ താല്പര്യം? ആത്മാവിനെ അറിയുക എന്നാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഉപാസീത ആ സീത ഉപ ആ സീത ഉപ എന്നുള്ള ഉപസർഗം അവിടെ ചേർന്നിട്ടുണ്ട്. ആ സീത എന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്താ താല്പര്യം? ആത്മീയത്യവ ഉപാസീത ഇത് പറയുന്നത് പ്രത്യേക ഒരു ഭാഷയിലാണ്. ഈ ഭാഷയെക്കുറിച്ച് പരിചയമില്ലാത്ത ഒരാളോട് ഈ ഭാഷയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അയാളെന്താ ആഗ്രഹിക്കുന്നത്? വിശേഷം ഗ്രഹിക്കാൻ കഴിയില്ല, കേവലം ഒരു ശബ്ദജ്ഞാനം മാത്രം. കേവല ശബ്ദജ്ഞാനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് ആ ഭാഷയെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ കേവല ശബ്ദജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടുകൂടെ പറയുന്നതാണ് പദാർത്ഥ സംഗതി കുറിച്ച് ബോധമുള്ളവന് മാത്രമേ ആ പദാർത്ഥ വാക്യാർത്ഥ ബോധങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പദത്തിൻ്റെ അർത്ഥബോധം വാക്യത്തിൻ്റെ അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ശ്രവണത്തിൻ്റെ പ്രാധാന്യം അത് തന്നെ. ശ്രവിക്കുമ്പോൾ കേൾക്കുന്നവന് ആ വാക്യാർത്ഥ ബോധം ഉണ്ടാവണം, ഇന്നതാണ് എന്ന് കൃത്യമായ ബോധം ഉണ്ടാവണം. അതിന് ഭാഷാജ്ഞാനം കൂടിയേ തീരും. അദ്വൈത രീതി അനുസരിച്ച് പറയും. ഇവിടെ പറയുന്നത് ഒരു കാര്യം എന്താണോ, ഈ ആത്മബോധം ശ്രുതിവാക്യ ശ്രവണം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും ആ ശ്രുതിവാക്യ ശ്രവണം ഉണ്ടായാലും അതിന് യോഗ്യത ഉള്ളവനെ ഉണ്ടാകത്തുള്ളൂ. ആ യോഗ്യതയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന എന്താണോ, ആ പദപദാർത്ഥ സംബന്ധജ്ഞാനം, കേൾക്കുന്ന ശബ്ദാർത്ഥത്തെ കുറിച്ചുള്ള ശരിയായ ബോധം, അല്ല ആ സംസ്കാരം, ചിത്തസംസ്കാരം അവന് വേണം. പദപദാർത്ഥ സംഗതി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമുണ്ട്. ആ ഭാഷയെക്കുറിച്ച് അവന് ശരിയായ അറിവുണ്ടെങ്കിലേ ശരിയായ ബോധം ഉണ്ടാകത്തുള്ളൂ, ഏത് ഭാഷയിലാണോ പറയുന്നത്. അപ്പോൾ ശ്രവണത്തിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നവന് ആ ബോധത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി മനന നിധ്യാസനങ്ങളാണ്. അതിൽ നിന്ന് സാധിക്കുന്ന ആ ബോധത്തിൻ്റെ ദൃഢതയാണ് ശ്രവണമന നിധ്യാസനങ്ങളിലൂടെ സാധിക്കുന്നത്. അപ്പോൾ പ്രഥമമായി വരുന്നത് ആ ശ്രവണമാണ്. ആത്മീയത്യ ഉപാസീത എന്നുള്ളൊരു വാക്യം, ആ വാക്യത്തെ പദപദാർത്ഥ സംഗതി ജ്ഞാനം ഉള്ള ഒരാൾ കേൾക്കുന്നു, അയാൾക്ക് ബോധമുണ്ടാവുന്നു. അടുത്ത് പറയുക, ശ്രവണം കൊണ്ട് തന്നെ ബോധമുണ്ടാവും, മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ യോഗ്യത വേണം. ആ പല യോഗ്യതകളിലും ഒന്നായ ഈ പദപദാർത്ഥ ജ്ഞാന യോഗ്യതയും വേണം. എന്തിനു വേണ്ടി? അദ്വൈത ബോധം ഉണ്ടാകുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും ആധ്യാത്മികമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇതൊക്കെ ആവശ്യമുണ്ട്, പദപദാർത്ഥ ജ്ഞാനം, ശ്രുതിയുടെ ശ്രവണം. പദപദാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? സാംഗം വേദാധ്യയനം ചെയ്താലേ പറ്റും. വേദപദ പദാർത്ഥ ജ്ഞാനമാണ്, എന്തെങ്കിലും പദപദാർത്ഥ ജ്ഞാനം പോരാ, ഭാഷാ പാണ്ഡിത്യം ഉണ്ടായാലും പോരാ. കാരണം ഇത് ശ്രുതിവാക്യമാണ്. സാംഗം അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അംഗത്തോടുകൂടി വേദാധ്യയനം ചെയ്യുക, വേദ എന്താ ശ്രവണം ചെയ്യുക, തത്വജ്ഞാനം ഉണ്ടാകുക, പെട്ടെന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും, എത്രയും മഹാത്മാക്കളോട് ഇതൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് ബോധമുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? സംഘം വേദാധ്യയനം ചെയ്യുന്നു, അപ്പോൾ അതിന് പദപദാർത്ഥം ജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ ഈ ശാസ്ത്രമൊക്കെ തലയിൽ കേട്ടണം എന്ന് ചോദിക്കും. മഹാത്മാക്കളുടെ ഉദാഹരണം പറയും, ഇതൊന്നുമില്ലാതെ തന്നെ ബോധമുണ്ടായി. ഈ ചോദിക്കുന്നവനും മഹാത്മാവാണെങ്കിൽ പിന്നെ അവിടെ ചോദ്യമില്ല. അത് ശരിയാണ്, മഹാത്മാവിൻ്റെ കാര്യം ശരിയാണ്, ഇതൊന്നും കൂടാതെ തന്നെ ബോധമുണ്ടായി. പക്ഷെ താൻ മഹാത്മാവാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. താൻ മഹാത്മാവാണെങ്കിൽ തനിക്ക് ഇത്ര ഒരു സംശയമേ വരത്തില്ല. താനതിന് അർഹനാണെങ്കിൽ ഇതൊന്നും കൂടാതെ തന്നെ ആ ബോധം ഉണ്ടാകുന്നതിന് അർഹനാണ്. മഹാത്മാവ് അല്ലാത്തതുകൊണ്ടാണോ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ ആ യോഗ്യത. അങ്ങനെ മഹാത്മാവെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചായിരുന്നല്ലോ. യോഗ്യതയുടെ വ്യത്യാസം, ചിത്തശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രത തുടങ്ങിയ യോഗ്യത, ആ വ്യത്യാസമനുസരിച്ച് മഹാത്മാക്കളും മഹാത്മാക്കളല്ലാത്തവരും അവർക്ക് അദ്വൈത ബോധം, അതിന് എന്തെങ്കിലും ബോധം പോരാ. അതുകൊണ്ട് ആ അദ്വൈത ബോധം ഉണ്ടാകുന്നതിന്, അതും എങ്ങനെയുള്ള അദ്വൈത ബോധം, ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള അദ്വൈത ബോധം, അതുണ്ടാകുന്നതിന് ആത്മീയത്യവ ഉപാസീത, ശ്രുതി ആശ്രയിച്ചേ പറ്റും. അല്ലെങ്കിൽ മഹാത്മാവാകുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മഹാത്മാവാണ്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം പൂർവ്വജന്മത്തിലെ ഞാൻ സമ്പാദിച്ചിട്ട് വന്നു. ഈ ജന്മത്തിൽ ജന്മനാ തന്നെ എനിക്ക് ഈ ബോധത്തോടുകൂടി വന്നു. അപ്പോൾ എനിക്ക് ഒന്നിൻ്റെ ആവശ്യം വരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെന്നുള്ളതല്ല, ഒരു സാധനയുടെ ആവശ്യം വേണ്ടി വരുന്നു. അപ്പോൾ അത്തരക്കാർ ഇതിനൊക്കെ അപ്പുറം, അവരുദ്ദേശമല്ല പറയുന്നു. ഇത് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ഉദ്ദേശം, ശാസ്ത്രബോധമുണ്ടായിട്ടും ബോധമുണ്ടാകാത്തവരെ കുറിച്ച്. അപ്പോൾ അവിടെ ഇത് ചിന്തിക്കേണ്ടി വരും, പദപദാർത്ഥ സംഗതി എന്താണ്, ഇതിൽ നിന്ന് ഏത് തരത്തിലാണ് ബോധമുണ്ടാകേണ്ടത് എന്ന്. അതിനുവേണ്ടിയിട്ടാണ് വ്യാഖ്യാനം, ഭാഷ്യം, വിശദീകരണം, ടീക, ടിപ്പണി എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ആ പദപദാർത്ഥ സംഗതിക്ക് വേണ്ടിയിട്ടാണ്. ആത്മോത്തേവ ഉപാസിത എന്നിരുന്ന ഒരു വാക്യം, ആ വാക്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെ മനസ്സിലാക്കും, അറിഞ്ഞവർ വ്യാഖ്യാനിക്കും. ഭാഷകാരൻ അതിൻ്റെ താല്പര്യത്തെ അറിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഭാഷാന്തര വിശദീകരണങ്ങൾ, ആ ഭാഷയിലുള്ള വിശദീകരണങ്ങൾ, അന്യഭാഷയിലുള്ള വിശദീകരണങ്ങൾ, മറ്റു ഭാഷകളുടെ മാധ്യമത്തിലൂടെ എല്ലാം മനസ്സിലാക്കുന്നു. ആത്മീയത്യവ ഉപാസിത എന്ന് പറയുന്ന ഭാഷ അറിയുന്നവനും ആ ഭാഷ അറിയാത്തവനും എല്ലാം ഗ്രഹിക്കുന്നു. അതിനെ ഭാഷാന്തരത്തിലൂടെ, വിവർത്തനത്തിലൂടെ ഗ്രഹിക്കുന്നു. ഏത് തരത്തിലായാലും ശരി, താൻ കേൾക്കുന്ന സംസ്കൃതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷയാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, തനിക്ക് ഏതൊരു ഭാഷയിലാണോ പദപദാർത്ഥ സംബന്ധ ജ്ഞാനമുള്ളത് ആ ഭാഷയിലൂടെ ഗ്രഹിക്കും. സംസ്കൃതം തന്നെ വേണമെന്നില്ല, ഏത് ഭാഷയുമാവാം. പക്ഷെ ആ ഭാഷയിൽ ഉള്ള വാക്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നിയമപൂർവമായാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാലിവിടെ ഭാഷകാരൻ പറയുന്ന തരത്തിലുള്ള അദ്വൈത ബോധമുണ്ടാകത്തുള്ളൂ. അതാണ് ഈ അദ്വൈത ബോധത്തിൻ്റെ വിശേഷത. മറ്റുള്ള കാര്യങ്ങളെപ്പോലെ അല്ല, ജപമോ ധ്യാനമോ പോലെയൊന്നും അല്ല. എങ്ങനെ ആ ബോധം ഉണ്ടാകും എന്ന് പറയുന്നത് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അത് ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതിനുള്ള യോഗ്യതയില്ല, അത്രയുള്ളൂ. യോഗ്യത വേണമെന്ന് പറയും. ഞാൻ യോഗ്യതയിൽ അതിൻ്റെ പൂർണ്ണതയില്ലെങ്കിൽ ശ്രവണത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടാകാം എന്ന് പറയും. എല്ലാ യോഗ്യതകളും തികഞ്ഞതിന് ശേഷം അങ്ങനെയില്ല. ശ്രവണജന്യമായ ബോധത്തിന് ആ യോഗ്യതകളിൽ ന്യൂനത ഉണ്ടായാലും സംഭവിക്കും. പക്ഷെ ഒന്ന് വേണം, എന്താണ്? ആ പദപദാർത്ഥ താല്പര്യത്തെ ഗ്രഹിക്കണം. പിന്നെ യോഗ്യതയിൽ വരുന്ന ന്യൂനത എന്ന് പറയുന്നത് എന്താണ്? രാഗാദി ദോഷങ്ങൾ. അത് ചിത്രത്തിൽ ഇരുന്നാലും ശരി, ഈ പറയുന്ന ബോധം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈ ബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതി പാടില്ല, അതിൻ്റെ അളവ് കുറവായിരിക്കും. അതിനെ കുറിച്ചെടുത്ത് വിശദമായിട്ട് ഭാഷകാരൻ ചർച്ച ചെയ്യുന്നു. ഈ ദോഷങ്ങൾ ഉണ്ടായ രീതിയിലും എന്നല്ല പറയുന്നത്, പക്ഷേ അത്തരം ദോഷങ്ങൾ ഇരുന്നാൽ കൂടിയും ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമുണ്ട്. ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമാകത്തക്ക രീതിയിൽ ഒരു ദോഷം ഉണ്ടാകാതിരുന്നാൽ മതി. അല്ലാതെ ദോഷങ്ങൾ ഇരുന്നാലും ശരി, ഒന്നുണ്ടായാൽ, എന്താണ്? ആ പദാർത്ഥ സംഗതി, അതുണ്ടായാലും ആ സംഗതി ജ്ഞാനം പറയുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ കഴിവ്, അതിന് വേണ്ടുന്ന യോഗ്യതകൾ, ബുദ്ധിയുടെ ശുദ്ധിയോ ബുദ്ധിയുടെ ഏകാഗ്രതയോ അതുപോലുള്ള കാര്യം, ഇത് മതി. ഒരുവന് ശ്രവണത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഭാഷ, ശ്രുതിയെ മനസ്സിലാക്കേണ്ട രീതി എന്താണ്, ആ രീതിയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കണം, എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വിധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അന്യത്തെ ഉപാസിതേതി അപൂർവവിധി, ഇതൊരു അപൂർവ വിധിയല്ല. സ്വർഗകാമോ അഗ്നിഹോത്രം ജുഹൂയാത്, ഇതാണ് അപൂർവ വിധി. ഉപാസീത, ഇത് വിധി വാക്യമാണ്. വിധിലിംഗ് ആശയലിംഗ് ഇതെല്ലാം വിധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലോട്ട് ക്രിയാരൂപങ്ങൾ വിധിക്കാൻ വേണ്ടി, എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി. കുരു ചെയ്യൂ, കുര്യാത് ചെയ്യൂ, ക്രിയേത, ഇങ്ങനെയെല്ലാം പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ വിധിക്കുന്നതാണ്. ഉപാസീത, ഉപാസിക്കൂ, ധ്യാനിക്കൂ എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. ഇതങ്ങനെ വിധിക്കുകയാണോ? എന്തുകൊണ്ടങ്ങനെ വിധിക്കേണ്ടി വരുന്നത്? അതിനെക്കുറിച്ച് അറിയത്തില്ല. ആത്മാവിനെ ധ്യാനിക്കണമെന്നറിയത്തില്ല. നമുക്ക് പരിചയമുള്ള എന്താണ്? വിഷയ ചിന്തകളാണ്. വിഷയത്തെ ധ്യാനിക്കും, ഇഷ്ടവിഷയങ്ങളെ ധ്യാനിക്കും, കാമവിഷയത്തെ ധ്യാനിക്കും, കാമ്യമായ വിഷയങ്ങളെ ധ്യാനിക്കും. ആത്മാവിനെ കുറിച്ചൊരു അറിവുമില്ല. ആത്മാവിനെ ധ്യാനിക്കണമെന്നറിയത്തില്ല. അതുകൊണ്ട് ഇത് അത്യന്ത അപൂർവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രുതി വിധിക്കുന്നു. ഏതുപോലെ സ്വർഗത്തെ കാമിക്കുന്നവൻ അഗ്നിഹോത്രത്തെ ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ മുമ്പ് നമുക്ക് ഒരു തരത്തിലും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനാണ് അപൂർവ വിധി എന്ന് പറയുന്നത്. യാഗം ചെയ്യാൻ ആവശ്യപ്പെടുന്ന അപൂർവ വിധിയാണ് ശ്രുതി. ആത്മഹത്യവ ഉപാസീത, ആത്മാവിനെ തന്നെ ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണോ? ഇവിടെ ഇത് പൂർവക്ഷം. ഉപാസീത എന്ന് പറയുന്നതിന് ധ്യാനിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് പൂർവക്ഷമാണ്. സിദ്ധാന്തത്തിൽ ഉപാസീത എന്ന് പറഞ്ഞാൽ അറിയൂ എന്നാണ്. ആസീതേതി സ്വരൂപ അവസ്ഥാനം ഉച്ചതി. ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി, അതാണ്. കാരണം ആസീത എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ള അർത്ഥവും ആസീത. അത്ര ആസ്യതാം, ഇരുന്നാലും ഇരിക്കുന്നാണ്. ഇവിടെ എവിടെ ഇരിക്കുക? സ്വരൂപ അവസ്ഥാന, സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, ധ്യാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധ്യാനം എന്ന് പറയുന്ന അസംബന്ധം എന്നല്ല പറയുന്നു. ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മബോധത്തെക്കുറിച്ച് ശ്രുതി പറയുമ്പോൾ ആസീത എന്ന് പറഞ്ഞാൽ സ്വരൂപസ്ഥിതി. എങ്ങനെയുള്ള സ്വസ്വരൂപസ്ഥിതി എന്ന് പറയുന്നു? സർവത്തോ വ്യവധാന ഭാവോപലക്ഷിതം പ്രത്യക്തത്വസർഗലക്ഷ്യം. ഉപ ആസീത, ഉപ എന്നുള്ളതിന് സമീപം എന്നാണ്. സമീപത്തിൽ ഇരിക്കുക എന്നാണ്. ആരുടെ സമീപത്തിൽ? തന്റെ സമീപത്തിൽ. താനാരാ തന്റെ സമീപത്തിൽ ഇരിക്കാൻ? താൻ ഈ കാണുകയും കേൾക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് താൻ. ഈ ശരീരത്തെ അറിയുന്നവനാണ് താൻ. അപ്പൊ തന്റെ സമീപത്തിലിരിക്കുക. അപ്പൊ തന്റെ സമീപത്തിൽ ആരാ? താൻ ഇതാകി കഴിഞ്ഞ ഇനി തന്റെ സമീപത്തിൽ ആരാണ്? അപ്പൊ താൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം, അതിന്റെ സമീപം എന്ന് പറയുന്ന അതിനാധാരമായിരിക്കുന്നത്, അതിന് ചൈതന്യം പകരുന്നത്, അല്ലെങ്കിൽ അതിന് അധിഷ്ഠാനമായിരിക്കുന്നത്, അതാണ് അതിന്റെ സമീപം എന്ന് പറയുന്നത്. തന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം. അവിടെ ഇരിക്കുക എന്നാണ് സ്വരൂപ അവസ്ഥാനം. അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റും? ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട്. ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പായി, വേറൊന്നുമില്ല അവിടെ. അതാണ് ഉപാസീത. അപ്പം അത് ബോധമായി. ബോധിക്കുക, ഇരിക്കുക, അങ്ങനെ രണ്ട് കാര്യമില്ല. സ്വസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ സ്വസ്വരൂപസ്ഥിതിയായി, രണ്ടു ഒന്ന് തന്നെ. അവിടെ സ്ഥാനമെന്നോ ജ്ഞാനോ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥവ്യത്യാസം വരുന്നില്ല. ഇതാണ് സിദ്ധാന്തം, സ്വരൂപസ്ഥിതി. പൂർവക്ഷി പറയുന്നത് അതിനനുസരിച്ച് ഇത് ധ്യാനിക്കൂ എന്നാണ്. ആത്മീയത്തെ ഉപാസിക്കുക, ആത്മാവിനെ ധ്യാനിക്കൂ. ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൂ. ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തിയാകുമ്പോൾ അത് വിധിക്ക് അധീനമാകാം. നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ തന്നോടൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇരിക്കുക, നീ എഴുന്നേക്കൂ, നടക്കൂ, അത് ആ വിധിക്ക് അധീനമായിട്ടാണ് പിന്നെ പ്രവൃത്തി വരുന്നത്. ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്ന ക്രിയ അനുഷ്ഠിക്കുന്നു. ഇവിടെ ഭക്ഷ്യകാരൻ ഈ ശ്രുതിവാക്യത്തിൽ നിന്ന് അങ്ങനെ ഒരു വിധി അംഗീകരിക്കുന്നില്ല. ധ്യാനിക്കൂ, തത്വബോധത്തിന് അങ്ങനെ ഒരു വിധി, അതിനെ പിന്തുടർന്ന് വരുന്ന ക്രിയ, അതിൻ്റെ അനുഷ്ഠാനം അത് ഉപകരിക്കുന്നില്ല എന്നാണ് തത്വബോധത്തിന്. ഉപാസീത എന്ന് കേൾക്കുക, എന്നോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക, ശ്രുതി പറയുന്നു ധ്യാനിക്കുക. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായൊരു ക്രിയയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്വസ്വരൂപത്തെ ധ്യാനിക്കുക. അവിടെ എന്തായി? വിധിയാൽ പ്രേരിതനായി ഒരാൾ മാനസികമായ ഒരനുഷ്ഠാനം ചെയ്യും. ആത്മബോധത്തിന് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് അദ്വൈതത്തിൽ ഭാഷ്യകാരന്റെ അഭിപ്രായം. അതാണ് വാർത്തകാരൻ പറയും, അപരായത്ത ബോധോ ഹി നിധിധ്യാസനം ഉച്ചത്. അത് ഇനിയും നമ്മൾ വിശദീകരിക്കുന്ന മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്നത് ഒരു വിധിക്ക് വിധേയനായി ചെയ്യുന്ന മാനസിക ക്രിയയുടെ അനുഷ്ഠാനമല്ല, പരായത്വമല്ലാത്ത പരാധീനമല്ലാത്ത ബോധം. അതാണ് അപരായത്വം ഇവിടെ തന്നെ പറയുന്നു. അതാണ് നിധ്യാസനം. ശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, പിന്നെ മനനം, പിന്നെ നിധ്യാസനത്തിനെ കുറിച്ച് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ വിശദീകരിക്കും. എന്നാലും നിധിധ്യാസനം എന്ന് പറയുന്നത് ബോധമാണ്. എന്നാൽ നിധിധ്യാസനം എന്ന് പറയുന്നത് മാനസിക ക്രിയയാണെന്ന് പറയുന്ന ആചാര്യന്മാർ കൊണ്ട് അദ്വൈതത്തിൽ തന്നെ അത് രണ്ടാമതൊരു അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ പറയുന്നവരുണ്ട്, പക്ഷെ അത് മുഖ്യ സിദ്ധാന്തമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ സിദ്ധാന്തം എന്താണ്, പ്രധാനമായ സിദ്ധാന്തം എന്താണ്? അങ്ങനെയുണ്ടല്ലോ, പ്രധാനമായ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഒന്ന് കുറച്ച് പിന്നെ അപ്രധാനമായ രീതിയിൽ മനസ്സിലാക്കുക. പറയുള്ളൂ, ആ കാര്യം എനിക്ക് പറഞ്ഞു മനസ്സിലായിരുന്നു, പക്ഷെ അതിനെ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി. എന്ന് വെച്ചാൽ മുഖ്യമായതെന്തോ അത് മനസ്സിലായിരുന്നു, വിശദീകരിച്ചപ്പോൾ അതിൻ്റെ ആ സാരാംശത്തിന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു, അതിനെ മനസ്സിലാക്കത്തക്ക പാകത്തിലാക്കി. മനസ്സിലാകത്തക്ക പാകത്തിലാകുമ്പോൾ പിന്നീട് വരുന്ന വിശദീകരണം തൻ്റെ മനസ്സിൻ്റെ പാകത്തിനനുസരിച്ചാണ്, വസ്തുതത്വത്തിനനുസരിച്ചല്ല. തത്വത്തെ പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശദീകരണത്തിലൂടെ ഗ്രഹിക്കുന്നത് പലപ്പോഴും ആ തത്വത്തിൻ്റെ തന്നെ ന്യൂനമായ അംശങ്ങളായിരിക്കും. അതുപോലെ ഇന്നതാണ് നിധ്യാസനം, അവരെ അനധീനമായ ബോധമാണ്, പരാധീനമായ ബോധമല്ല. ഇവരെ വിധിക്ക് വിധേയമായ ഒരു പ്രവൃത്തിയിലൂടെ, കായികമോ മാനസികവുമായ പ്രവൃത്തിയിലൂടെ സാധിച്ചെടുക്കുന്ന ഒരു ബോധത്തെക്കുറിച്ചല്ല എന്നുള്ള മുഖ്യമായ സിദ്ധാന്തം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ എത്തുന്നില്ലെങ്കിൽ പിന്നെ ധ്യാനിക്കുക. രണ്ടാമത് ഉപാസനയെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Rachiname Sani Hadegum Sivavanti Hetanave Ratrasya Pradhatara. ഏതാ